0: പാത്തരോടൊന്നു ഞാൻ എതിര് പത്ത എന്താണ്ട്
1: ಸುಖನು ಕೊರುಡಿ ಇಂಚವಲ್ಲ ಮುಚ್ಚಿದ್ರೆ

മാത്രമല്ല വൺപേര് കോരികേലത്തിന്റെ പുള്ളിയാണെന്നാണ് പുള്ളിയായി ബുക്കണെ കോരികേലപ്പുണ്ണത് ഏരകള കൊട്ടി ഞാൻ നിക്കുള്ള സുന്ദരരെ മന്ദാറ നിക്കിൾക്ക് ഏനൊന്നുള്ള റേഡിയോ സാറൻ 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.

0: கேட்டுள்ளார் இது ரேடி சாருங்கும் 07.85 இது ரங்கு ரங்கு ஜீவன எல்லாரும் ஒன்னைத்து ஒட்டைத்து முன்றோ ஏகைக்க விசேஷ நேர பிரசாரத்த காரியக்கிரமே மைக்கால் தபலக்கா காரியக்கிரம இண்டத்த மைக்கால் தபலக்கா காரியக்கிரமத்தில் இப்பறத்துக்கு மேல்தனே பேரி எழுத்துக்கார் கலாவித மாறு கூட்ட தேரல கட்ட உள்ளால தாலூக்கு தரப்புல நடந்தோம் சர்ச்சா கோஷ்டி இது இப்ப பிரசார அவரு சர்ச்சா கோஷ்டி ருபிசைய மக்களே படிப்புலு உம்மா அப்பரே ஜவாப்தாரி இது இப்ப கேட்டு வருவா
1: ಸುರುಕು ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲೂ ಎಲ್ಲರಿಗೂ ನನ್ನ ಫಲಕ ಕೇಟುಂಟಲ್ಲ ಎಲ್ಲರಿಗೂ ನನ್ನ ಸುರುಕಿ ನನ್ನೀಚಿಲ್ಲ ಪಿ ನನ್ನಕ್ಕ ಮಾಡನು ಹೊಂಡ ಎಂದ ಅದಕ್ಕಾಯ್ತು ನಂದೊಟ್ಟಿಗೂ ಚಮ್ಮೇಲೆ ಕೂಡ ನಂದ ಪೆಂಗ ಮಾಡಲಾರು ಅದಲು ಈ ಸಬ್ಜೆಕ್ಟ್ಲಿ ಚಮ್ಮೆ ಗೊಂತಿನಂಗ ಉಳ್ಳಾರು ಚಿನ್ನಕ್ಕು ಗೊಂತುಂಡು ಖನಿಜ ಉಂಡು ಪಿನ್ನೆ ಶಮೀಮ ಕುತ್ತಾರುಂಡು ಅಂಗೆಲ್ಲ ಈ ಕ್ಷೇತ್ರದಲ್ಲಿ ಚಮ್ಮೆ ಸೊರಕ್ಯಂಗ ಅಂಗನ ಮೇ ನಂದ ನಂದ ಸೋದರ ರೈತರು ಶಂಸುದ್ದೀನ್ ಉಂಡು പിന്നെ അനന്താടി ഉണ്ടു അതിലുള്ള ജവാബ്ദാരി നെനപ്പിച്ചിട്ട് ഞാൻ പലക്ക പഠിച്ചിട്ടുള്ള നാന് ഒരു നക്കൊരു പക്ക ഒരു കവണ നെനപ്പാവും മണിയ മുതല പാഠശാലി ജനനി തായ മുതല ഗുരു ജനനിയിന്ന പാഠ കലിത ജനറു ധന്യരു ചെന്നിട്ട് നാന് കേക്കുമ്പോൾ ഈ പാഠ ബാരി ഈ കവന ബാരി സരളവായിത്തിനെങ്കും ഈ കവനത്ത് അന്തരാർത്ഥ എന്തോ ഉണ്ടു ചെല്ലത് ഇപ്പം നക്ക നെനപ്പായിട്ടുണ്ട് ನಂಗ ಪಡಿಕಿದ ಕಾಲದಲ್ಲಿ ಅವ್ರ ವಾತಾವರಣ ಬೇರೆ ಇಂತು ಇಪ್ಪತ್ತು ಕಾಲತ್ತು ವಾತಾವರಣವೇ ಚಮ್ಮೆ ಬೇರೆ ಉಂಟು ಇದೆಲ್ಲರೂ ಗೊಂತಲ್ಲ ಬಂತ ಬೀಸು ಆ ಸಬ್ಜೆಕ್ಟಿನ ಪ್ರವೇಶ ಹಾಕಲ್ಲ ಇಪ್ಪತ್ತು ಕಾಲದಲ್ಲಿ ಅವರು ಅಬ್ಬ ಉಮ್ಮ ಹಂಗಲ್ಲ ಮಕ್ಕಳೇ ಹೆಂಗಂತ ಡೆವಲಪ್ ಹಾಕೋಣ ಅಂಕು ಹೆಂಗಂತ ಶಿಕ್ಷಣ ಕೊಡ್ಕೊಣ ಹೆಂಗಂತ ಶಿಸ್ತು ಪಡಿಬಾಟೋಣ ಅದಕ್ಕೆ ಎತ್ತರ ಮಹತ್ವ ಕೊಡ್ಕೊಂಡು ಚೆಲ್ಲ ವಿಷಯದಲ್ಲಿ ಚಮ್ಮೆ ಹಯಾಲಾಕದ ಬಂತ ಚಮ್ಮೆ ವಿಷಯ ಹೆಂಗೆಲ್ಲ ಉಂಟು ನಕ್ಕು ನಾನು ಫಲಕವಾಗಿಡೋಲ್ಲ ಅದು ನಂದು ವೈಯಕ್ತಿಕ ಅನುಭವ ಐತಿ ಕದು ನಕ್ಕುನ್ ಜನ ಮಕ್ಕಳಿನಾರು ಅಂಕ ಪಡಿಬಾಟಿರೆ ಹಂಗಲ್ಲ ಯೂನಿವರ್ಸಿಟಿ ಕರತ್ತಿರೆ ನಂದು ಪುಲ್ಲಿ ಮಾಡ್ಕ ನಾನೇ ಯಾರು ಇದ್ರೆ ನಿಂದಿಟ್ಟಲ್ಲ ಚೆಂದ ಕೊಡ್ತಾರೆ ಇದೆಲ್ಲ ನಗ ಗೊಂತುಂಡು ಪಿನ್ನ ಇಪ್ಪತ್ತು ವಾತಾವರಣದಲ್ಲಿ ಮಕ್ಕಳ ಬೆಡಕಾಕಲು ಎಂದ್ರೆಲ್ಲ ಉಂಡು ಚೆಲ್ಲಾದ್ರು ಒಬ್ಬರು ಸ್ಪಷ್ಟ ಕಲ್ಪನೆ ನನ್ನ ಕೈಲುಂಡು ನಂಗ ಈ ಸಮಸ್ಯೆಯೇ ಚೆನ್ನಮ್ ಪೊಂಡದ್ರ ಕಾರಣ ಅದ್ರ ಹೆಂಗನ ಪರಿಹಾರ ಆಕ ಈ ಮಕ್ಕಳ ಸಮಸ್ಯೆ ನಂಗೆ ಹೆಂಗನೆ ನಂಗೆ ಅಬ್ಬಮ್ಮ ಐತಿ ಹೆಂಗನ ಎದುರಿಸುವಂದ ಇವ ನೋಕ್ರು ನಂಗೆ ಮಕ್ಕ ಎಂದ್ರೆ ಬಿಡಕಾಯಿತುಳ್ಳಾರು ಆಮೇಲೆ ದೈವಶ್ ಇವಡೆ ಹೋಯಂತುಂಡು ಅದಕ್ಕೆ ನಂಗೆ ಹೆಂಗನೆ ನಿವಾರಣೆ ಅಕ್ಕ ನೋಕ್ರು ಮಕ್ಕ ಶಾಲೆ ಹೋಯಂಗೋಡೆ ಮಾಸ್ಟರ್ ಮಾಡುಳ್ಳಾರು ಟೀಚರ್ ಮಾಡುಳ್ಳಾರು ಅವತುರಾರುಳ್ಳ ಅಬ್ಬ ಉಮ್ಮ ನಂಗೆ ಎತ್ತರ ತೋಲು ನಂಗಲ್ಲ ಮಕ್ಕಗೂ ರೋಲ್ ಮಾಡೆಲ್ ಆಯ್ತು ನಂಗೆ ಅವತುಲು ಇಕ್ಕಡಮ್ಮ ಅತ್ತರ ತೋಲು ನಂಗಲ್ಲ ಮಕ್ಕ ಬೆಡಕಾವಡ ಅವಕಾಶ ಹಂಗೆಲ್ಲ ತಪ್ಪು ಅವತುಲು ಹಂಗೆ ಪಡಿಕಿದಾರು ಅವತರ ವಾತಾವರಣ ತಂಗ ಪಡಿಕಿದಾರು ಸಮಾಜದಲ್ಲಿ ಹಂಗೆ ಪಡಿಕಿದಾರು ಎಂದರು ನಂಗೆ ಎಂದರು ಪಡಿಪಾಟರಾದಾಗ ಪಡಿಕಿದಾರೆ ಅಲ್ಲೇ ಹಂಗೂ ನಂಗೆ ರೋಲ್ ಮಾಡೆಲ್ ಆಯ್ತು ಅಂತ ಹಂಗೂ ನಲ್ಲದಾಗ ನಂಗೆ ಪಡಿಪಾಟಿ ಹಿಂಗೆ ಅದಂಗ ತಲೆಯಲ್ಲಿ ದೆಚ್ಚಿಕೊಂಡು ಶಾಲೆ ನೆಕ್ಸ್ಟ್ ಅವತರು ಉಮ್ಮು ಅಬ್ಬ ಹಂಗೆ ಸುರುಗುಡ ಮಾಸ್ಟರ್ ಮಾಡು ಸುರುಜು ಸುರುಗುಡ ಉಸ್ತಾದ ಮಾಡು ಹಂಗೆ ತಿರು ತಪ್ಪಿ ಇಪ್ಪ ನೋಕ್ರು ನಂಗೆ ಚಮ್ಮೆ ನೋಕಡೆ ಮಕ್ಕ ಚಮ್ಮೆ ಮೊಬೈಲ್ ಕಿಟ್ಟಿ ಉಂಟಲ್ಲ ಈ ಮೊಬೈಲ್ ದಂಗಲ್ಲ ಹೆಂಗೆ ಪಡ್ತುಕೊಂಬಾರ ನಂಗಲ ಕೈದು ಅವ್ರ ವಿಧಾನ ಇಕ್ಕೊಂಡು ನಾನು ನಂದ ಅವತುಲ್ ಹಾಕಿ ಅವ್ರ ಪ್ರಯೋಗ ಅಂದ್ರೆ ಚೆನ್ನಂಗೆ ಹಂಗಗೂ ನಲ್ಲ ಬೂಕು ಕೊಡ್ಕೊಡು ನಂಗಲ್ಲಿ ಈ ಓದರು ಸಂಸ್ಕೃತಿ ಇಪ್ಪ ನಾಶ ಆಯ್ತುಳ್ಳ ಫಲ ನಕ್ಕಂಡು ನಲ್ಲ ಬೂಕು ಕೊಡ್ಕೊರು ಅದ್ರ ಪರ ಮಕ್ಕಳೆ ಬಲಿಕರು ನಿಂಗ ನಿಂಗಲ ಪ್ರಯೋಗದ 100% ಸಕ್ಸಸ್ ಆಗಿಲ್ಲೆಂಗು ಖಂಡಿತ ನಿಂಗೆ 75% ಸಕ್ಸಸ್ ಆಗಿ ಇದು ನಾನು ವೈಯಕ್ತಿಕವಾಯಿತು ನೋಕಿಯದು ಮಕ್ಕಳಿಗೂ ನಂಗೆ ಬೂಕುಡು ಇಪ್ಪ ನೋಕರು ಆ ಬೂಕುಡು ಪಿರಾಂದೆ ಮಕ್ಕಳು ಇಲ್ಲಾತ ಫಲ ಆಯ್ತುಂಡು ನಂಗೆ ಓದೋನು ನಂಗೆ ಇವರು ಬೂಕು ಚೆನ್ನಂಗದವ್ರು ಸಾಮಾನ್ಯ ವಿಷಯ ಅಲ್ಲ ಇವರು ಚೆಲ್ಲಾರು ಬೂಕುಡೆ ಕೈಲಿ ಎಡ್ತೊಳ್ದವನು ಆನು ಅವರು ದುನಿಯಾವಡಿಮೆ ಕೈಲಿ ಎಡ್ತೊಳ್ದವನು ಮಕ್ಕಗು ಸಾಹಿತ್ಯದ ಬಗ್ಗೆ ಸಂಸ್ಕೃತಿಯ ಬಗ್ಗೆ ವಿಜ್ಞಾನದ ಬಗ್ಗೆ ಕಲೆಯ ಬಗ್ಗೆ ಭಾಷೆಯ ಬಗ್ಗೆ ಚಮ್ಮೆ ಹಂಗೋಗ ಪಿಡ್ಸಬಾರ್ದು ಅಂತ ಐತೆಂಗೆ ಅದು ಬಂಡದ ಮೂಲತ ಇವರು ವಾತಾವರಣದಲ್ಲಿ ಪಿನ್ನ ಹಂಗೋಗಿಟ್ಟಿರೋ ಬೂಕುದು ಆ ಮಕ್ಕಗು ನಂಗಲ್ಲ ನಂಗೆ ಹಿಂದೆ ಇಪ್ಪ ಅವ್ರು ಚಮ್ಮೆಲಿ ಚೆನ್ನಾಗ ಭಾಷೆಯ ಪಡ್ತು ಬಂಡಾರು ಅಂತ ಆ ಭಾಷೆಡೆ ಪಡಿಕದ ಹೊಲ್ತು ವಾತಾವರಣತೆ ನಂಗೆ ಅವತುಲಿ ಹೆಂಗೆ ನಿರ್ಮಾಣ ಆಗ್ತದ ಶಾಲೆಯಲ್ಲಿ ಹೆಂಗೆ ನಿರ್ಮಾಣ ಆಗ್ತದ ನೀವು ಅವತುಲೇ ಹೋಗಿ ಲೈಬ್ರರಿಗೆ ಹಾಕೊಡು ಮಕ್ಕ ಬೂಕಡೆ ಓದಿ ನೋಕಿ ನೋಕಿತೀವಿ ಓದುವ ಹಂಗೆ ಮನಸ್ಸಾವು ಇದು ಈ ಮಕ್ಕಳೆಲ್ಲ ಪರಿವರ್ತನೆ ಹಾಕೋಗಿ ವಿಧಾನ ಎಪ್ಪ ನಂಗ ಬದಲಾವ್ದಮ್ಮ ಅಪ್ಪ ನಂಗಲ್ಲ ಮಕ್ಕಂ ಬದಲಾವ್ದು ಈ ವಾತಾವರಣತೆ ನಲ್ಲಿ ಹಾಕಿದ್ದು ವೆಹಿಕಲದು ನಂಗೆ ನಂಗಲ್ಲ ಅವತುಲಿ ಗೊತ್ತು ನಗ ಮಾಪಲೆ ವೆನ್ಯ ಎಂದು ಹಾಕಡಮ್ಮ ಅದರ ಪರಿಣಾಮ ಮಕ್ಕಳ ಮೇಲೆ ಹೋದು ಮಕ್ಕಳೇ ಅವರು ನಲ್ಲ ವಾತಾವರಣದ ಬೆಳಿ ಬೆಳಿ ಬಾಟಿತು ಮೇಲ್ಕೊಂಡು ಜವಾಬ್ದಾರಿ ಇದೆ ನಂಗೆ ನಂಗೆ ಕುರಿ ಟೈಮಿಗೆ ಮಕ್ಕಳಿಗೆ ಬೀಕೋಣ நாங்கள் இப்போ ஆஃபீஸுக்கு போண்டா பிஸியாவிடா நகல சரத்தில் இருக்கா அப்போ உமா அத்தவா நாங்கள் ஜாவுக்கு அவுத்தின்னு கூட தெரியல நேரம் மக்கள் பிஸி டைமில் மக்களுக்கு அவகாசத்தை நாங்கள் கொரடி ஆக்கி விட்டோம்ல அங்கே நோக்கூடும் அங்கே கேட்கணும் அங்கே ஸ்கூலில் விசையை கேட்கணும் ஜெண்டா பார்த்தது இன்னும் பாடி இம்பார்ட்டன்ட் என்று சொன்னீங்க ஈ சாலையில் நாங்கள் மாஸ்டர் மாறத்துக்கு நாங்களை சம்பார்க்க நல்ல இருக்கணும் அங்கே சாலையை போண்டாக்காங்க படிக்கிறாங்கன்னு தத்திரிக்கை விட தீரன் நாங்களை டீச்சர்ஸ் கொடுத்துக்கு நாங்கள் ஒரு சம்பந்தம் நல்ல இருக்கணும் நாங்கள் மக்கள் பற்றி நாங்கள் டீச்சர்ஸ் கொடுத்து கேட்டுகிட்டே இருக்கணும் எப்போ அங்கே எங்கே படிக்கிறாங்க அங்கே புத்தி எங்கனேன்ட்டு அதில் ஆகிட்டு நாங்கள் செம்ம மக்களை திதகும் ஆகும் இது ஈ வாதாவரணத்தில் நாங்கள் எடுத்துக்கணும் ஒரு ஜவாப்தாரி நான் யாரை பழக்கப்படி போன எனக்கு எந்த சேர்ந்தீங்க நான் செல்லதற்கான யாரை நக்கூட கேட்கக்கூடிய அவகாசத்தை நான் யாரை நிரீட்சாக்கொண்டுள்ள அதில் ஆகிட்டு அந்த பழக்கத்தை நான் இத்தர நிப்பாட்டுறேன் அவகாசத்துக்கு ஆகிட்டு நான் நன்றி சேர்ந்தோன்னு சொல்ல
2: நன்றி ரஹ்மான் குத்தேத்தூர் சார் நாங்கள பரிவர்த்தனை ஆயிட்டே நாங்கள் மக்களுக்கு கூட பரிவர்த்தனைக்கு நாங்கள் காரணம் ஆகணும் சொல்ல ஒரு ஒட்டு சாராம்சத்துலேயும் பழக்க பறிஞ்சோம் குத்தார் சார் குத்தேத்தூர் சார் இனி கனிசா ஃபாத்திமா மேம் நீங்கள் இதரை பற்றி
3: நக்கு செல்லோகுள்ள ஒரு இது எந்திரோ சனண்டா இங்கு மெயின் நாங்களோ டிஃப்ரென்சஸ் எந்திரோன்ட்டு நாங்கள் ஃபஸ்ட்டுக்கு பிடிக்கும் தாய்லீம் எந்திரோ தர்பியா எந்திரோன்ட்டு சந்த் தாய்லீம் சந்தன்ட்டா இங்கு மக்களுக்கு நாங்கள் இல்மு கொடுக்குறோம் இல்மு கொடுக்கறது பாரி சுலாபத்தை பணி ஒரு புக்கில் நாங்க புக்கிலும் நாங்க அங்கே புக்கில் த்ரூவில் நாங்க ஆக்கப்பாட்டா இல்லைன்ட்டா இங்கே நாங்கள் மக்களுக்கு சென்த்து கொடுக்க இல்லை இங்கே ஸ்டோரி சென்த்து கொடுக்க இங்கேந்ததெல்லாம் நாங்கள் ஆக்கியோன்ட்டு இருக்கிறோம் தாய்லீம் சந்தன்ட்டா இங்கு மக்களுக்கு நாங்கள் இது தப்பு இது சமா சென்த்து நாங்கள் சென்த்து கொடுக்கறது மாத்திரை திக்கிறது இல்மு ஹாசில் ஆக்கிறது மாத்திரை திக்கிற மாத்திர தர்பியா செல்றது அது ட்ரெயினிங் ஆகி திக்கிற ட்ரெயினிங் சென்னன்ட்டா இங்கு அங்கு நல்லது எந்திரோ பெடுக்கு எந்திரோ நான் அதுக்கு போண்டில்லை நல்லதுக்கு மாத்திரம் நான் போண்ட பெடுக்குக்கு நான் போண்டில்லை செல்ற ஒரு ட்ரெயினிங் இதை திக்கிற ஒரு உமா அப்பரும் வெள்ளிய கடமை நண்ட ஒரு ஒப்பீனியன் எந்திக்கு சென்னைங்கு சாதாரண இப்போ நாங்கள் நோக்கிறேன் நான் கேட்குறோன்ட்டல்ல மாத்திரம் நாங்களோ கம்யூனிட்டியில் உள்ள ஃபேமிலிஸில் நான் எல்லாரும் சாதாரண ஒரு ஒரு ஒரு அவுத்திர உலகத்த மாஹோல் நாங்கள் இப்படி உண்டு நாங்கள் அவுத்துறோம் எலக்ட்ரிசிட்டி பில்லு நாங்கள் எப்போ கொடுக்குறோம் நாங்கள் அவுத்துறோம் பிளம்பர் மாதிரி வந்தான்ட்டா இங்கே அங்கு நாங்கள் சம்பளம் கொடுக்குறோம் நாங்கள் எப்போ கொடுக்குறோம் இது நாங்களாம் மக்கள் நோக்கியோன்ட்டுல இது இல்மை திக்கர் இது தாய்லீமை திக்கர் நாங்கள் தர்பியாக கொடுக்கறது நாங்கள் ஈ டைப்பில் கொடுக்கணும் ஆ டைமில் நண்ட கிடாவுக்கு நோக்கியோன்ட்டுள்ளான்னு நான் நண்ட அவுத்துற ஸ்கூல் ஃபீஸ் கிடாவுற ஸ்கூல் ஃபீஸ் நான் எப்போ கொடுக்குறோம் இதை திக்கிற தர்பியா இது நாங்கள் நோக்கியோன்ட்டில் நாங்கள் எந்திரம் விசாரிச்சோன்ட்டுள்ளோம் புக்கு ஓதி எங்கும் பின்ன நான் ஐ ரெஸ்பெக்ட் நான் ரெஸ்பெக்ட் ஆக்கித்தே சொன்னோன்ட்டுல பட் நாங்களோ ப்ராக்டிக்கல் ஆயிட்டு நாங்கள் மார்க்கதர்ஷக ஆயிட்டு நாங்கள் எப்போ ஆயோன்ட்டு இல்லை நாங்கள் மக்கா சுதாரணை ஆகும் சாத்தியமே இல்லைன்ட்டு நண்ட ஒரு ஒப்பீனியன் ஆய் திக்கிறோம் ஜசாக்கலாம்
2: தரபீத்தி கொடுத்துட்டே மக்களுக்கு நல்ல நடவடிக்கை எல்லாம் படிப்பாட்டணும் காலி படிப்பாட்டிட்டு மாத்திரம் சாத்தியில்லை நல்ல அபிப்பிராயம் சொன்னோம் கனிஜா ஃபாத்திமா மேடம் நன்னி அதுபோல் இப்போ ஷம்சுத்தீன் மடிக்கேரி நீங்களோ இபிசயத்தில் நீங்களோ அபிப்பிராயம்
4: பரி கொஸ்டின்னாக்கு இது ஒரு விசேஷமாக ஒரு சர்ச்சை பஹுஷா ஈ ஒரு சப்ஜெக்ட் பகையில் இத்தனை ஒரு சர்ச்சை ஆயிட்லேன்ட்டு நண்டு பிஆரா நண்டு பிரச்சனை இத்தனைமே நாங்களும் மக்கா எந்திரா ஒன்று உண்டு நாங்களும் பிஆரா நாங்கள் மக்களை படிப்பாட்டுறோம் எந்திரத்துக்கு டாக்டர் ஆகணும் இன்ஜினியர் ஆகணும் லெக்சரர் ஆகணும் பைசா ஆக்கணும் பேர் ஆக்கணும் கரெக்டா இது சமமா தப்பா இது நண்டு பிரச்சனை நீங்களுட்டா நீங்கள் நண்டு பிரச்சனை பின்ன கேட்குறோம் இப்போ நண்டு பிரச்சனை நீங்களுட்டா இது சமமா தப்பா ஆக்சுவலி மனுஷன் எந்த ஒன்று நாங்களும் மக்கா நகல மக்கா ஒரு நல்ல மனுஷாகணும் அது வாரி முக்கியம் அல்லே நகலோ மக்கா நல்ல மனுஷாகணும் இதெல்லாம் பின்ன செகண்டரி எஜுகேஷன் பின்ன பாக்கி இதெல்லாம் உண்டாது அதெல்லாம் செகண்டரி ஃபஸ்ட் எதில் சொன்னாங்க நல்ல ஒரு மனுஷாயிட்டு நண்ட மக்கா வரணும் சொல்கிறார் ஸோ இது அவுத்துல ஈ வாத்தாவரண நிர்மாணம் ஆகிட்டு வரணும் நீங்கள் ஒரு சிறிய உதாரணம் சொல்கிறேன் நாங்கள் அவுத்து அப்போல்லாம் நீங்கள் குந்துண்டு இப்போ பண்டத்தவங்க பழையங்கெல்லாம் குந்துண்டு ஒரு வரணபேதம் எங்கனையும் தேன்ட்டு பழையாரு செல்ல தீரம் தானே பட் நான் செல்லும் அவங்களெல்லாம் இதாக்கினாருன்ட்டு ஸோ நாங்களோத்து ஒருத்தா தண்டாசு க்ளீனாக்க பந்தந்தான் பந்தவனுக்கு சாய கொடுக்கும் நான் சேர்ந்த நண்டு பெஞ்சோட்டேன் சாய கொடுட்டும் அவனு பந்தான் அவன் பர்த்தேன் நான் உழுக்க பிச்சேன் உழுக்க பான் ஏ பேட சார் பேட சார் இல்லை உலகு பா சென்னை தேப்பாட்டியே தேப்பாட்டிட்டு சாயை கொடுத்தேன். இதில் நண்டு மூணு அப்சர்வ் ஆக்கியிருந்தான். அவன் நண்டு கட்டி இந்திர பந்தி இந்த பொலையோட தேப்பாட்டிட்டு கொடுத்தாலே என்ன சரி இல்லைப்பா பழைய ஒரு மனுஷமே அவனாக்கே சொரா ஒரு டாக்டர் இந்திர சொரா ஆக்கிடா அதே பந்த சொரா அவன் ஆக்கிட விட அவனு ஈ சொராக்கிட்டலங்கு நாங்கள் நிம்மதிலிக்கவும் சாத்தியம் இல்லை. எல்லா சொரத்துக்கும் ஒரு பெலை உண்டு. அங்கே அங்கே ஆக்கிட சொரா அது சொரா அது சொர வேறே நாங்களோ மனுஷத்துவம் வேறே மனுஷத்துவம் சொல்லிருந்துரும் எல்லாரும் சமத்தில் நோக்கணும் தாங்க. ஆரை கூட கீழுன்ட்டு நாங்கள் பிஆரி கொத்தீரா அது தப்பு. ஸோ இங்கந்த ஒரு படிப்பு நாங்களும் மக்களுக்கு கொடுத்தேங்க. ஆ மக்கா நெக்ஸ்ட் முன்னலோ படிக்கட்டு படிக்காண்டி கட்டு ஒரு நல்ல தன்னத்தில் அங்கே வெளியிடாரு அங்களோ ஜீமனாக ஒரு நிம்மதியில் ஜீமன் ஆகிட்டு சொல்லுது நண்ட அனுபவத்தோ ஹின்னலில் நான் சென்னோட்டோம். பின்னும் நாங்களோ குத்தத்தூர் சார் சென்ன போல மக்கள் ஓதுரோ ஆதத்தை ஆறாக்கப்பட்டோம். நாங்கள் செரியக்கும்போது போனோம்னு மக்கள் தாங்க போனோம்னு மக்கள் அசராகும்போது வந்துட்டு கழிச்சிட்டு வந்து தச்சுட்டு எல்லோரும் கையில் ஒரு புக்கு நாங்கள் எத்தனை இன்ட்ரெஸ்ட் ஓதி என்ன சொன்னீங்க இந்தாண்டு உமா ஸ்கூலுக்கே போயிட்டல உமா ஓதிட்டல உமா வந்துட்டு ஒரு புக்கு படித்தோண்டு இதுன்னு இதுன்னு கேட்டு கேட்டுட்டு உமா ஓதுக்கு படிச்சுது அத்தனை ஒரு ஓதுரோ இது நாங்கள் ஒத்துலேருந்து சொன்னேன் சொல்ல பின்னந்து என்ன சொன்னீங்க நண்டு பெங்க மாதிரி தச்சுட்டு பாட்டு பத்ரமாவை மாப்பிள்ள பாட்டுங்கலேருந்து எத்தனை கொசியாண்டி கொடுத்தோண்டா அதுவும் இல்லைன்ட்டு நாங்களோ கேஸ் நரசிம்மசுவாமியோட ராயர் வந்துடும் மாவன மனைகே அப்பா அது ஃபேமஸே அல்ல பட் அப்போ நண்டு தாதமார் பாடியிருந்தார் அதை தச்சுட்டு இங்கே ஒரு அட்மாஸ்ஃபியர் உண்டல்ல நாங்கள் அவுத்துலேருந்தேங்க மக்கள் எல்லாரும் ஒட்டாக்குடு ஆ மனுஷத்துவா செல்றதுல அவங்க மனசில் அது என்ன கட்டியாட்டி நிற்கும் போல ஆக்குடு. ஸோ இ வாத்தாவரணம் நாங்கள் அவுத்துல வரணும். இப்போ இந்த சின்ன கூட்டு குடும்பம் இல்லை ஒன்றும் ரெண்டு மக்கா அங்கே ஃப்ரெண்ட்ஸும் இல்லை ஆர்வம் இல்லை அவுத்துலே கூடும் நீங்கள் சின்ன போல மொபைலு டிவி எந்த அக்கவில் நாங்கள் ஸோ இ பரிஸ்தித்திலும் நாங்கள் நாங்களாம் மக்களை எங்கே பலப்பாட்டணும் எங்கே நோக்கணும் இது நாங்கள் முந்தொழுல அந்த வரும் எந்திரம் சவால் சேலஞ்ச். ஸோ இதில் நாங்கள் எங்கே பகேஹரி கச்சாடுறது பற்றி போஷ் இப்போ நாங்கள் சர்ச்சையாக காண்ட்டு நான் நினைச்சிக்கி
2: நன்றி சம்சுத்தீன் சார். மக்களோ டாக்டர் இன்ஜினியரே ஆக்கணும் சொந்துள்ள கினாவு ஒரு ஆசை அது தப்பல்ல அயங்கிலா மனுஷா சொல்றது எந்திரே சொன்னது அங்கு அர்த்தாக்கி கொடுக்கணும் அது பிராயோகியமாகிட்டும் ஆக்கித்து கொடுக்கணும் சொல்ல நல்ல ஒரு சர்ச்சைக்கு புறக்கமான விஷயம் நாங்கள் முன்ன வச்சோம் சம்சுதீன் சருக்கு நன்றி. இனி நாங்களோ ஷமீமா குத்தார் மேம் இதரை பற்றி
5: பேரண்ட்ஸ் பின்ன மக்களை ஆ சம்பந்தத்தை பற்றி பல்காரியம் இல்லைங்கு மக்களே வித்தியாபியாசத்தில் பேரண்ட்ஸில் பாத்திரம் இது வெளிய ஒரு வைட் சப்ஜெக்ட் ஆகிட்டிக்கிடு இத்தனை டைமில் தீர்க்கோகாவும் இல்லை எங்கும் ஒரு ஸ்டடீஸில் மக்களுக்கு வேணாய ஜண்டு வசது ஒன்றும் இன்ஹெரிட்டட் அல்லங்க வம்ச பாரம்பரியாயிட்டு வந்துட்டிக்கிடு இன்னொன்னும் அங்கே சகவாச பின்ன அங்கே வெளிஞ்சி பண்ட வாத்தாவரணத்தில் அங்கே கிட்டுறது ஈ வம்ச பாரம்பரியாயிட்டு பண்ணுறது நாங்கள் எந்த ஆக்கவும் இல்லை அது அங்கனுமே பண்டு பட் நாங்களே சகவாச வாத்தாவரணம்ல கண்டித்தா நமக்கு நல்லாக்கி கொண்டு போவோம். இப்போ நண்ட எதிரில் செம்ம யங் பேரண்ட்ஸ் கூட உள்ளார் ஒட்டிக்கு உள்ளார் எத்தனை ஆள்மாருக்கு தைரியத்தில் சொல்ல நீங்கள் கைமேலாக்கரும் நண்ட மோனு அல்ல எங்க மோலும் நண்ட போலமே ஆவட்டுன்னு யாரும் முத்தாக்கண்டே இல்லை எல்லாரும் மனசுல இருந்த இல்லை நண்டாண்டே நல்லா ஆகணும்னு பின்ன நாங்கள் எங்கே பிஆரிக்கிட நாங்கள் ரோல் மாடல் ஆகணும்ட்டு ரோல் மாடல்னு சொல்றது நாங்கள் ஒரு பாஷணத்தில் சொல்கிற போல பெலிய பெலிய பிசையா அது கண்டித்தா இல்லை ரோல் மாடல் சொன்னே நாங்கள் எங்கே இக்கட அதே போல் நாங்கள் மக்கா அப்போ பேரண்ட்ஸ் சொல்றது டேங்கி போல மக்கள் சொல்றது டேப்பு போல டேங்கில் நாங்கள் எந்திர நிறக்குடா அதே டேப்பில் வண்டே டேங்கில் நாங்கள் கலங்கு தண்ணி நிறச்சிட்டு விட நல்ல மினரல் வாட்டர் வரும்னு சொன்னீங்க ஆவிடா இல்லை நாங்கள் எங்கே இக்கடா நாங்கள் பேரண்ட் ஆப்வியஸ்லி அங்கனுமே மக்கள் நாங்கள் மக்கள் அங்கனுமே பண்டாரங்களே படிப்போம். பின்ன 0 to 5 ஆவொரு ஏஜில் நாங்கள் மக்கள் எந்தாக்கடா எந்த பெண்ணையும் கொடுத்துட்டாங்களே எங்கே பெண்ணிங் பல்த்தா அது ஒரு மேட்டரும் ஆகல அப்போ நாங்கள் படிக்கிறேன் மக்கள் படிக்கல பட் அஞ்சரை பிடிச்சிட்டு போனஞ்சு தோல் ஆ ஒரு 10 வருஷத்தை டைமில் மக்களுக்கு நாங்கள் செம்ம டிசிப்ளின் படிப்பாட்டோம் அவள் அது டிசிப்ளின் படிப்பாட்டுற டைம் பின்ன அது விட்டுட்டு பின்ன நாங்கள் போனஞ்சு வருஷம் கழிஞ்சிட்டு மக்களுக்கு அடிக்கு சொன்னேங்க ஆகல பறைய சொன்னேங்க ஆகல பின்னத்த டைம் நாங்கள் அங்கே ஃப்ரெண்ட்ஸு போல நோக்கிடுது அப்போ ஆ இடையில் ஆசபலூட ஸ்கூலு போயிட்டு படிக்கிற டைமும் அதே ஐட்டிக்கிடு பேரண்ட்ஸ் சவுத்து படிப்பாட்டுற டைமும் டீச்சர்ஸ் நாங்கள் தெல்லு கிட்டுற டைமில் அங்கே போர்ஷன்ஸ் சிலபஸ் கவர் ஆக்கட அது ஆவந்தத்தில் இருக்கிறார் பட் ஈ மோரல் எஜுகேஷன் அந்த இருக்குது எஜுகேஷன் சொன்னீங்க அந்த ஃபஸ்ட் ஆஃப் ஆல் நான் சப்ஜெக்ட் டிவியேட் ஆகுன்னு பி இருக்கேன் அது இட் இஸ் நத்திங் பட் த மாடிஃபிகேஷன் ஆஃப் பிஹேவியர் நாங்களே சுவாவத்தில் சேஞ்ச் வந்தில்லைங்கு நாங்களே பெரிமாட்டத்திலேருந்து வித்தியாசம் வந்தில்லைங்க பின்ன நாங்களே வித்தியாபியாசத்துக்கு ஒரு ரெலவென்ஸ் சிக்கல அவிட അത് ഫസ്റ്റ് എയ്ഡ് മേൻ ആവും. ഞങ്ങൾ ഇത്രയുള്ള എഡ്യൂക്കേഷൻ എടുത്തിട്ട് ഞങ്ങൾ ഇണ്ട് ക്രൈം ആക്കിയോണ്ടുള്ള ഞങ്ങളെ പേരൻസിനെ ഞങ്ങൾ ഹരാസ് ആക്കിയോണ്ടുള്ള ഞങ്ങൾ ഉമ്മാബയുടെ ചന്ത നോക്കിയോണ്ടു ഇല്ലാണ്ടിന്നെങ്കിൽ പിന്നെ ആ എഡ്യൂക്കേഷൻ എന്തര ബല. അപ്പം ഞങ്ങൾ പേരൻസ് ആയിട്ട് ഫസ്റ്റ് മക്കൾക്ക് മോറൽ എത്തിക്സ് കൊടുക്കണം. ഔത്തുള്ള ഞങ്ങൾ എങ്ങനെ ഞങ്ങളെട്ടി വ്യവഹാരാക്കട മക്കൾ എതിർലു ബാരങ്ങ. ഇപ്പം സംശുദ്ധീൻ സാർ ചെന്ന പോലെ ഞങ്ങമ്മ ഒരു റോൾ മോഡൽ. ഞങ്ങൾ ബാരങ്ങൾട്ടി എങ്ങനെ വ്യവഹരിച്ചാൽ മക്ക നോക്കട മക്ക നോക്കിയിട്ട് പഠിക്കണല്ലാണ്ട് കേട്ടിട്ട് പഠിക്കില്ല ഓതിട്ടും പഠിക്കില്ല. ഡെഫിനറ്റ്ലി റീഡിംഗ് ചൊണ്ട ഒരു ഹാബിറ്റ് എല്ലാവർക്കും നല്ലത്. നിങ്ങളെ ക്യാരക്ടർ ഷേപ്പ് ആക്കിടും ഞങ്ങളെ റീഡിംഗ് ആയിട്ടിക്കിടും. ആയസ പോലെ ഒരു ഡിസിപ്ലിൻ ഞങ്ങൾ മക്കൾക്ക് ഫസ്റ്റ് പഠിപ്പാട്ടി കൊടുക്കണം. ഒരു ബിസി ആയിട്ടിക്കിടും. പിന്നെ ഈ ഓഫ്ലൈൻ ആയിട്ട് പഠിപ്പിക്കിട്ട കാലത്തിലും ചമ്മ ടൈപ്പിലോ മക്കൾക്ക് നോട്ട്സും അത് ഇതുണ്ടല്ലോ മൊബൈലിൽ വേണ്ട. അത് പേരൻസ്ക്ക് വലിയൊരു സവാലായിട്ടിക്കിട്. ഇടയ്ക്കിടയ്ക്ക് മക്ക നോട്ട്സ് ഒതുക്കി ഇതൊക്കെ ഉണ്ടല്ലോ മൊബൈൽ കേൾക്കിടത്. ഇപ്പോൾ ഒരു വോയിസ് വൈറലായിട്ട് ഇന്ന് റബി ഉള്ള ടൈമിൽ ഒരു ഉസ്താദിക്ക് ഒരു അബ്ബ ഇടുന്ന വോയിസ് ചെന്നെങ്കിൽ ഉസ്താദ് നിങ്ങൾ ഒരു പാട്ട് ഒരു പ്രസംഗം കൊടുത്തെങ്കിൽ മെയ്യോ ചമ്മ കൊടുക്കണ്ട മക്ക മൊബൈലിലേക്ക് ആയിട്ടുണ്ടിക്കിടാറ് ഞങ്ങൾക്ക് ഇടീനാൽ മക്കൾക്ക് മൊബൈൽ കൊടുക്കുക ആവില്ലേ. അപ്പം അത് അതേപോലത്തെ ബിസേ പറഞ്ഞത് ഈ ഓഫ്ലൈൻ എഡ്യൂക്കേഷൻ ആയിട്ടും മക്ക മൊബൈൽ മേലെ ഡിപ്പെൻഡ് ആയിട്ടിക്കിടാറല്ലേ. അപ്പം ഈ പേരൻസും ടീച്ചേഴ്സും നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഏർപ്പെടണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എഡ്യൂക്കേഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ബിസേ ആയിട്ടിക്കിടും. പിന്നെ പഠിക്കുന്ന ടൈമിൽ മക്കളെ ഐസൊലേറ്റ് അല്ലെങ്കിൽ ഒർത്തനെ ആക്കി വിട്രെ നീ നല്ല പടി നീ തെച്ചിട്ട് പടി ചെന്നിട്ട് ഞങ്ങൾ റൂമിലിട്രേ ഇല്ല അത് ഒർക്കും പോസിബിൾ ആവില്ല. ഞങ്ങൾ ദയിക്കും ഞങ്ങൾ തെച്ചെങ്കിൽ മക്കളുടെ ഞങ്ങൾക്ക് ഗൊന്തി കടിച്ചു. ചിലപ്പോൾ ഇപ്പം നക്ക് ടെൻത്ര മാത്സ് നല്ല മക്കളെ മുട്ട തെച്ചിട്ട് ആക്കണം ചെന്നാൽ നക്ക് മണ്ണില്ലേ നക്കത് ചെമ്മ കഷ്ടപ്പെടണം. ബട്ട് ഞങ്ങൾ ദയിക്കുക ഞങ്ങളെ മക്കളെ മുട്ട. പിന്നെ മെയിനായിട്ട് ഞാൻ ഒരു വിസയെ കുറിച്ചൊന്നുണ്ടല്ല ഈ ഒരു ചർച്ച അല്ലെങ്കിൽ വിചാരഗോഷ്ഠിയുടെ ടോപ്പിക് ഉണ്ടുള്ളത് ഹെത്തവര പാത്രം. ഞാൻ ബാരി കമ്മ്യൂണിറ്റി ഇപ്പോൾ ഇവിടെ ഇന്ന് കുറേ എന്താ റെസ്പോൺസിബിൾ ഉള്ള അബ്ബന്മാരെ മാഫ് കേട്ടോണ്ട് ഒരു ബിസേ ചെന്നോണ്ടല്ല ബാരി കമ്മ്യൂണിറ്റിയിൽ സ്പെഷ്യലി ഞാൻ കാണ്ട ഒരു ബിസേ എന്താ ചെന്നെങ്കിൽ എഡ്യൂക്കേഷൻ മക്കൾ എഡ്യൂക്കേഷൻ ഉണ്ടുള്ളത് ഇവിടെ കാല് ഉമ്മമാരെ ഒരു കർത്തവ്യമാണ് വിചാരിക്കുന്നത് ചമ്മ അബ്ബന്മാരുള്ള അങ്ങ് മക്കളെ എന്താ ഇത് അച്ചീവ്മെന്റ്സ് ഇക്കിട് അങ്ങനെ റാങ്ക് അങ്ങനെ പ്രൈസ് വന്നതല്ല സ്റ്റേറ്റസ് ലീഡർ അല്ലാണ്ട് അങ്ങ് എത്ര ക്ലാസ്സിൽ പഠിച്ചോണ്ടുള്ളാറുണ്ട് കേട്ടെങ്കിൽ പോലും കൊന്തില്ലാത്ത അബ്ബന്മാർ ഞങ്ങളൊക്കെ ഉള്ളാറ്. അപ്പം ഞാൻ കുറേ വർക്കിംഗ് ഉമ്മമാരെ അബ്ബന്മാരെ ആഭിസയല്ല ചൊല്ലോന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ മക്കളെ പഠിപ്പുര വിഷയത്തിൽ അബ്ബന്മാർക്ക് നല്ല ഒരു റെസ്പോൺസിബിലിറ്റി ജവാബ്ദാരി വേണു. ജണ്ടാലും കൂട്ടിട്ടേ ഞങ്ങൾ ആ ഒരു പ്രയോഗത്തിൽ ഇല്ലെങ്കിൽ മാത്രം ഞങ്ങളെ മക്കളെ വിദ്യാഭ്യാസ സക്സസ് ആവും ചെന്നോണ്ടു. ഞാൻ
2: മോറൽ എത്തിക്സ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ മക്കൾക്ക് പഠിപ്പാട്ടണോ. നല്ല മോനോ പ്രൈസ് എടുത്തതേ അല്ല, പ്രാക്ടിക്കലി അവനക്ക് നങ്ങ ഏത് ആക്കം തീരാന്ന് ചൊല്ലമോ അതിനെ നങ്ങ ആക്കിയിട്ട് നെക്സ്റ്റ് നീ ആക്കം തീരാ ചൊല്ലത് അതുണ്ട്. പ്രാക്ടിക്കലി ആയോണ്ടുണ്ടത് ആവൻ തീരാ ചെന്നറോ അഭിപ്രായം നല്ല അഭിപ്രായം ചെന്നറി മേമ ക്ഷമിമാക്കു തർ മേമക്ക് നന്ദി. ഇനി സർ അബ്ദുൽ റസാഖ് അനന്തടി സർ ഇതരെ ബിൽ.
6: അസ്സലാമലൈക്കും വിരസപ്പെട്ട എല്ലാ മകളെ ഗോഷ്ഠിരെ സഹവർത്തിമാരെ പിന്നെ ഇവിടെ സേരി എനിക്കെത്തിയുള്ള എൻ്റെ സഹോദര സഹോദരിമാരെ ഞങ്ങളെ കേന്ദ്രീയ വിസയ അബ്ബമ്മമാരെ ജവാബ്ദാരി എന്തിരെ പഠിപ്പുള്ള ചെന്നിട്ടു ഞങ്ങൾ ഇപ്പത്തെ ഒരു കൗമലു എല്ലാ കൗമലുണ്ട് ഞങ്ങളെ കൗമലുണ്ട് എല്ലാ കൗമലും ഉള്ള പോലെയുമേ എന്തിനാവണം കേട്ടെങ്കിൽ എഞ്ചിനീയർ ഡോക്ടർ രണ്ട് ശബ്ദ ഇല്ലാത്ത എനിക്കെത്തിയ ബിസയില്ലേ. എല്ലാവരും എഞ്ചിനീയർ ഡോക്ടർമാർ ആവുക ആവില്ലേ. എല്ലാവരും ഡോക്ടർമാരായും കൂടെ പേഷ്യൻ്റ് ആറ് ചൊല്ലേ എനിക്കെത്തിയ പ്രശ്നം കൂടെ ഞങ്ങൾക്ക് ബണ്ട് പേഷ്യൻ്റ് അവിടെ ആരൻറ്റ് അത് ആ ഒരു കൽപ്പനമേ തപ്പു കൽപ്പന ആയിട്ട് തണ്ട് ബിയാറ ഞങ്ങൾക്കുണ്ട് ഒരു നല്ല കച്ചവടക്കാരബേനു ഇസ്സത്തിരെ കച്ചവടക്കാരബേനു മോസാക്കാത്ത നല്ല ഒരു ഓട്ടോ ഡ്രൈവർ ബേനു നല്ലതായ ഒരു ടീച്ചർ ബേനു നല്ലതായ ഒരു വക്കീല ബേനു നല്ലതായ ഒരു മാസ്റ്റർ ബേനു നല്ലതായ എഞ്ചിനീയർ ബേനു നല്ല മാനവീയത്വമുള്ള എനിക്കത്തെ ഡോക്ടർമാർ ബേനു നല്ല പ്രാമാണിക രാജകാരണിമാർ ബേനു നല്ല കളിക്കാറ ബേനു നല്ല വാർത്ത ഓതിരങ്ങ ബേനു നല്ലതായ കൂലിസ്വർത്തവൻ ബേനു അതേപോലെ കൂലിസ്വർത്തവൻ്റെ നൈപ്പാട്ടിട്ട് അപ്പപ്പമേ കൂലി കൊടുക്കുക എനിക്കത്തെ നല്ല ഇസ്സത്രേം മാലയ്ക്കും ബേനു നല്ല തേങ്ങ എടുക്കുന്നവണം വേണം നല്ല ബൊണ്ട വിക്കുന്നവണം വേണം ഇതെല്ലാം ആവണോണ്ട് കണ്ടെ കൂടെ കൊരാൽമാർ ചോന്നറാറ് അങ്ങനെ എല്ലാവരും പലക്കത്തേക്ക് നാൻ സഹമത്തമല്ല നൻ്റെ ഒരു ജണ്ട് പലക്കത്തെ സേർപ്പാട്ടത് അത്രയും നൻ്റെ സ്വരവിടെ ഞങ്ങൾ അബ്ബമ്മ ടീച്ചർമാർ മാസ്റ്റർമാർ ലെക്ചറർമാർ അങ്ങനെ സ്വരാക്കറാറ് അതുക്കിട്ട് അങ്ങനെ നിയമക്കായിട്ടിക്കറാർ അങ്ങനെ ഒരു ജവാബ്ദാരി ആയിട്ടിക്കറ് അവണവൺ ആവതുല്ലവണ അവൻ്റെ അവൻ്റെ താക്കത്തേക്ക് തക്ക സ്കൂളിൽ അവൻ സേർപ്പാടാക്കറ ബട്ട് അബ്ബവുമായിട്ട് നാനൊരു മാസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ ഒരു അബ്ബമി, ടീച്ചർ ആയിട്ടുണ്ടെങ്കിൽ നാനൊരു ഉമ്മമി. നക്ക് അഞ്ച് ജവാബ്ദാരി ഉണ്ടോണ്ട് നാൻ ബിയറിക്കറേ അഞ്ച് ആയാമുണ്ട് അബ്ബ ഉമ്മമാർക്ക്. സുറൂത്തതായിട്ട് ഇക്കറി അത് കൗട്ടുംബിക്ക ജവാബ്ദാരി. കുടുംബത്തിൽ നാൻ അബ്ബായ ബർത്തക്ക് അഥവാ ഉമ്മായ ബർത്തക്ക് നാൻ ഇണ്ടെല്ലാം ഞങ്ങളിത് വന്നോണ്ട് മോം ടു ബി, മോം ടു ബി ഞങ്ങളിലില്ലെന്തി മോം ടു ബി. നാൻ മോം ആയുണ്ടല്ലേ ഉമ്മ ആയുണ്ടല്ലേ അതിരൊട്ടി അവനും സൈഡിൽ നിന്നിട്ട് നാനും അബ്ബായുണ്ടല്ലേ ഡാഡ് ടു ബി ഇട്ടിട്ടു ചെന്നൊക്കെ അതൊരു അർത്ഥം എന്തിനാ നാൻ ഉമ്മായുണ്ടല്ലേ അബ്ബായുണ്ടല്ലേ ഭയങ്കര കൊസിച്ചുള്ള എനിക്ക് എത്തോറു ദുനിയാവുക്ക് ഞങ്ങൾ കാട്ടിയുണ്ടല്ല ആ കൊസി മാത്രം അങ്ങ് മയ്യാവില്ല പറഞ്ഞ് കിടാവുക്ക് നാന് കൗട്ടുംബികമായിട്ട് എൻ്റെ കുടുംബത്തിൽ നിന്നിട്ട് അബ്ബവുമായിട്ട് നാൻ എങ്ങനെ നല്ല അബ്ബാവരെ എങ്ങനെ നല്ല ഉമ്മാവരെ ചൊല്ലത് അത് വലിയ ജവാബ്ദാരിയായിട്ടേക്ക്. രണ്ടാമത്തേത് ധാർമ്മികമായ ജവാബ്ദാരി. സ്പെഷ്യലി ഞങ്ങൾ ബേറെ കോമുങ്ങ ഇസ്ലാം ദീൻ്റെ അനുസരിക്കുന്ന എനിക്ക് താലായത് കൊണ്ടിട്ടു ഞങ്ങൾക്ക് നബി ചൊന്നരുത് അതേ നീന്ന് നിന്റെ മക്കൾക്ക് കൊടുക്കുന്ന എനിക്ക് വലിയ ഗിഫ്റ്റായിട്ടേക്ക് അത് നിന്റെ തർബിയത്തും പഠിക്കും അത് വലിയ ഗിഫ്റ്റ്. മങ്ങിലാകുമ്പോൾ കാറ് കൊടുത്തതും ബംഗാറ് കൊടുത്തതും വലിയ ഗിഫ്റ്റല്ല നീ എന്ത്ര തർബിയത്ത് ഈ മക്കൾ കൊടുത്ത അതായിട്ടിക്കറി ദുനിയാവിലു നീ കൊടുക്കുന്ന എനിക്ക് ഇത്ര വലിയതായ ഗിഫ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് അതിനെ പറ്റി ഞാൻ ആരെ ചൊല്ലണമില്ലേ. മൂന്നാമത്തേതായിട്ടിക്കറി നൈതിക ജവാബ്ദാരി. കൗട്ടുംബിക്ക ധാർമ്മിക നൈതിക. ഇവിടെ ഒരു നാൻ്റെ സഹോദരി ചൊന്നു നാനും എൻ്റെ കിടാവരമെ വിളിച്ചോണ്ട് പോയിട്ട് എച്ച് എം ഉള്ള ടീച്ചർമാരിൽ നാൻ ജോറ് ടേബിൾ കുത്തിയിട്ട് കേൾക്കറേ എൻ്റെ ഫീസ് എന്തേ നാൻ നിങ്ങളുടെ ഫീസ് തിന്നേമാ എൻ്റെ മോണ്ടെ നിങ്ങൾ കെട്ടില്ലേ. പിന്നെ അവിടെ തക്രാറായെങ്കിൽ പിന്നെ ആ കിടവരെ ദറ ദറ ദറ വലിച്ചോണ്ട് പോകണ്ടേ പിന്നെ ഒരു സ്കൂളിൽ തേർപ്പടാക്കി. അപ്പൊ നക്കവിടെ ഫീസ് കെട്ടരുത് റിയാക്റ്റ് ആവൂ അതോ നൻ്റെ ദർദ്ക്ക് പേടിച്ചിട്ട് അങ്ങ് വിട്ടുപിടുവാറ് വേണ്ട പോണ്ട്. ബട്ട് നൻ്റെ കിടവ് നൻ്റെ കൂടല്ലേ നൻ്റെ കിടവ് നാളെ ബലിയായിട്ട് ആ റിട്ടേൺസ് എല്ലാം നക്ക് തരും. പിന്നെ നങ്ങൾ ആ നൈതികമായ ജവാബ്ദാരി അബ്ബവും മകൾ ഭാര്യ ഇമ്പോർട്ടൻറ്റ്. നൈതികത്തെ പോയോണ്ടുണ്ട് മൊബൈലായിട്ടും സ്റ്റാറ്റസിലായിട്ടും അതിനെ പറ്റി നടപ്പോ. നാലാമത്തേതായിട്ടിക്കറി അത് സാമാജികമായ ജവാബ്ദാരി. അബ്ബവും മകളുടെ സാമാജിക ജവാബ്. സമാജത്തേക്ക് നൻ്റെ കിടവരെ എങ്ങനെ നാൻ കടത്തുവനുണ്ട്. ചെറിയ അഞ്ചാം ക്ലാസ്സിലെ കിടവരെ എതിർ സ്കൂട്ടറിൽ പാട്ടിട്ട് നാൻ അബ്ബ പെരവത്തിൽ ഇങ്ങനെ പോയോണ്ടിരുന്നെങ്കിൽ അത് സമാജ ഒരു വർഗ ഒപ്പു ഒരു വർഗ അത് ഒപ്പല്ലേ. കുഞ്ഞാണ്ട് താൻ ഒരു ബാങ്കിൽ പോയപ്പോൾ ഒരു ഗൾഫിടെ ബന്ധ ഒരു ബാരി ഞങ്ങളുടെ കൗമര ഒരു ബാലക്കാറ അവൻ്റെ മോണ് ഒരു പി യു സിരി അന്താജിരെ മോണു അബ്ബ ചെടിട്ടിട്ടില്ല മോണ് പാൻറ്റ് ഇട്ടിട്ടില്ല നൈറ്റ് പാൻറ്റ് ഇട്ടിട്ടില്ല നക്ക് കണ്ട മോണുക്ക് നാനൊരു സല്യൂട്ട് അടിക്കറേ എന്ത് അബ്ബ ഒരു പുതിയ യൂറോപ്യൻ ശൈലി ചെടിട്ടിട്ട് പോകലു ബാങ്കിക്ക് ബന്ധറ അബ്ബരാണ് മോണ് ബെറ്റർ നൻ്റെ കണക്കിൽ അല്ലേ ഒക്ക. ഇത് ബാരി സംസ്കൃതിയും ഞങ്ങളുടെ ദീൻ്റെ സംസ്കൃതിയും ഞങ്ങൾ ഈ സാമാജികമായ ജവാബ്ദാരിയുണ്ട്. ഞങ്ങളെ മക്കരെ പുറത്ത് കടത്തുമ്പോൾ അങ്ങ് പുറത്ത് എങ്ങനെ ബിഹേവിയർ ആക്കറ അത് ഞങ്ങൾ തർബ്യത്താക്കും. ലാസ്റ്റ് ഇതായിട്ടേക്കറ് കാനൂനാത്മക ജവാബ്ദാരി വെക്കും. ഇവിടെ ഒരു കാനൂനുണ്ട് അബ്ബവും മകൾ ഒരു കാനൂൻ ലാഗു ആവിടും എന്ത് ചെന്നെങ്കിൽ ആറര പൗണാല് വർഷത്തോളത്തെ കിടവരെ ഒരു പേരൻറ്റ് ശാല കിടത്തരുത് കഡായിട്ടേക്ക്. 2002 ഞങ്ങൾ സംവിധാനത്തേക്ക് അമെൻമെൻറ്റ് കൊടുന്നിട്ട് കഡായ ശിക്ഷണ കായ്തയാക്കിയിട്ട് 2009 ആർ ടി ഐ കൊടുന്നിട്ട് 2010 അതിൽ ജാരി ആക്കിയ ഇവിടെ ഒരു അബ്ബമ്മ ഒരു ആ ബയസര കിടാവര ശാലയ്ക്ക് സേർസ്പാട്ടില്ലാണ്ട് കണ്ടെങ്കിൽ അകലെ മേലെ കാനൂൻ ക്രമം എടുക്കാം ആ കാനൂനുണ്ട്. അപ്പം ഇത്ര അഞ്ച് ആയാമത്തിൽ അബ്ബമ്മക്ക് ജവാബ്ദാരിയുണ്ട്. ഈ ഇവിടെ ചൊന്നതും നല്ലതും അംശത്തെ സേർപ്പാടാക്കി നല്ലൊരു സമാജത്തെ ഈ കൗമൽ ഞങ്ങൾ കാണുക ഭവിഷ്യത്തിൽ ആവുണ്ട് ചെന്നിട്ട് അവകാശത്തേക്ക് നന്ദി ചെയ്യും.
2: അഞ്ച് ജവാബ്ദാരിങ്ങളോ ഓരോരു സിമ്പിളായ ഉദാഹരണ സമയത്ത് നമുക്ക് ചൊന്നോ നല്ല ഒരു സന്ദേശം തന്ന അബ്ദുൾ റസാഖ് അനന്താടി സാർക്ക് നന്ദി. ഇപ്പം നമ്മൾ സഹോദരി റൈഹാന വിക്കെ സച്ചരിപ്പെട്ടീമ.
7: സമാജത്തിൽ കണ്ടതായ എല്ലാ സമസ്യകും ഇത് ഒരു പേരൻസ് ഏത് പോലെ പേരൻസിൻ്റെ പാത്ര ഭാര്യയുണ്ട്. സോഷ്യൽ മീഡിയ തുറന്നിട്ടായെങ്കിൽ അല്ല ഒരു മാൾ പോയിട്ടായെങ്കിൽ നമുക്ക് കണ്ടതായ സീനുങ്ങ ഓരോരോ ദൃശ്യം നം കാണുമ്പോൾ നണ്ടോ ഹുദ് നൻ്റെ മനസ്സിന് ഭാര്യ ബേജാറാവൂ ഏ തർബ്യത്തിൽ വളർന്ന മക്കായി തിക്കുണ്ട് നാം വിചാരിക്കറേ. ഈ ഉമ്മ അബ്ബ എങ്ങനത്തെ തർബ്യത്ത് ഈ മക്ക കൊടുത്തരും. ഒരു സോഷ്യൽ മീഡിയത്തിൽ കണ്ടോ കമൻറ്റ് അങ്ങനെ ഉദ്രേക്കി തര ആയിട്ട് ബലവും ബലയകൂ ഈ പേരൻസ് എങ്ങനെ തർബിയത്ത് കൊടുത്തിരുന്നു നണ്ടു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓഫ് ആൾ എല്ലാവരും ചെന്നപ്പോലമേ നാൻ എന്തായിരമാ അതേ നണ്ട മക്കാവുണ്ട് നാൻ ഒത്തുവെത്തി ചെല്ലറ നാൻ എത്ര തർബിയത്ത് കൊടുത്തിരമാ അതേപോലെ ഖണ്ഡിതമായിട്ടും ഒരു മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് ഭിത്യതേ മുലക്കൂച്ചെന്ത് ഖണ്ഡിതമായിട്ടും അത് സമമി ഖണ്ഡിതമായിട്ടും നങ്ങ നാനൊരു നാൻ നണ്ട ഔത്തുലു നണ്ടോ മാപ്പിളരൊട്ടിക്ക് നാൻ എങ്ങനെ പെരുമാറ നണ്ടോ മാമിരൊട്ടിക്ക് നാൻ എങ്ങനെ പെരുമാറ നണ്ട നേബേഴ്സിനൊട്ടിക്ക് നാൻ എങ്ങനെ പെരുമാറ സമാജ ബാന്ധവരൊട്ടിക്ക് നാൻ എങ്ങനെ ഉള്ള അതെല്ലാം നോക്കിത്ത് നണ്ട മക്ക ബൽക്കര് അയസബ്ല് നങ്ങ നങ്ങ നല്ലാവോനു നങ്ങ പേരൻസ് മക്കളോ അതേ ഷമി മക്കുത്തർ ചെന്നപ്പോലമേ കേട്ടതാണ്ടി കണ്ടത്ത് മക്ക ബൽക്കർ നങ്ങ എത്ര ചെല്ലറമാ അതാണ്ടി മക്ക ഖണ്ഡിതമായിട്ട് നങ്ങ കേട്ടോ അല്ല ഫോലോ ആക്കറോ അങ്ങ മക്ക കണ്ടത്രോ ഫോലോ ആക്കറങ്ങ ഇത്തിക്കറാറ് നാൻ റീസെൻ്റ്ലി ഒരു റീസെൻ്റ്ലി ഖത്താർ പോയ നാൻ ഒരു പ്രോഗ്രാമ ആക്കി ഒരു പ്രോഗ്രാമറെ ഗെസ്റ്റായിട്ട് നാൻ ഭാഗവഹിച്ചിന്ന് അപ്പൊ ഒരു പെൻഡിങ് ബന്ധുണ്ടെങ്കിൽ ഒരു ഭാരി ബേജാറിൽ ഒരു ക്വസ്റ്റ്യൻ കേട്ടത് ഒരു നണ്ടോ അയ്മരോ സമസ്യത്തുക്ക് ഒരു പരിഹാരം കേട്ടത് അയ്മര സമസ്യ എന്തെങ്കിൽ നണ്ട മോലു എപ്പോൾ നണ്ടോ കമ്പയർ ആക്കറാൾ എപ്പോഴും മോൾഗു ഇതേ അവളുടെ ഉമ്മ അവൾക്ക് പറയില്ല അവളിൽ പണിയെടുപ്പാട്ടില്ല അങ്ങലൗത്തിൽ അതുണ്ട് ഇതുണ്ട് ഇതേ കമ്പയർ ആക്കറോ നക്ക് ഭാരി ബേജാറാവറു ചെന്ത് അപ്പൊ നാൻ അയ്മരയിൽ കേട്ടേ നിങ്ങ മോളറ കമ്പയർ ആക്കറാറാ കേട്ടെ നിങ്ങളുടെ മോളറ ബാരങ്ക് കമ്പയർ ആക്കിയിട്ട് പൽക്കപ്പെടാറാ കേട്ടെ അപ്പൊ അയ്മ ചെല്ലറ ഒക്കു എജ്യൂക്കേഷൻ വിഷയത്തിൽ ആക്കുവനല്ലേ അങ്ങനെ ചെന്നെങ്കിൽ അല്ലേ അവൾ എതിർപണ്ടു ഖണ്ഡിതമായിട്ടും അല്ല ഖണ്ഡിതമായിട്ടും എജ്യൂക്കേഷൻ വിഷയത്തിൽ കമ്പാരിസം ആക്കുകീര പിന്നെ ഉമ്മ മക്കളോ സംബന്ധ നല്ലയിൽ പോകുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മെയിൻ മക്കൾക്ക് എജ്യൂക്കേഷൻ കൊടുക്കുന്നു ചെന്ത് മക്കളോ കടത്തിവിടുറല്ല കോളേജ് കടത്തിവിട്ടെങ്കിൽ ഞങ്ങളെ ജവാബ്ദാരി ഖണ്ഡിതം തീരില്ല ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ അങ്ങ എന്തരാക്കിയുണ്ടാറ് ചെന്ത് അങ്ങനെ ഫോലോ അപ്പ് ഭാരി അഗത്യ അതേപോലെ മേ എല്ലാ താണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ നാൻ ചെന്നുണ്ടല്ലോ ഒരു ഒരു ഡോക്ടർ ആവട്ടെ ഒരു എഞ്ചിനീയർ ആവട്ടെ ഞങ്ങളോ മടി ഞങ്ങളെ ബ്രദർ ചെന്ന പോലെ അങ്ങലയിൽ അല്ലാഹുറ ഭയ ബേനു അവൻ്റെ ഉണ്ടാക്കിയതായ റബ്ബറോ ഭയം ഇട്ട് കൊടുക്കുന്നതായി തിക്കറ് ഒരു പേരൻസറോ ഒരു വലിയ കർത്തവ്യ ചെന്ത്
2: പേരൻസറോ അല്ലെങ്കിൽ ഉമ്മ അബ്ബറോ ബഗലെ മുണ്ടിയുണ്ടോ കമ്പാരിസം അല്ലെങ്കിൽ മിസ്കമ്മ്യൂണിക്കേഷൻ ചൊല്ലോ ഒരു കോൺസെപ്റ്റ് ഇപ്പൊ എന്താണ്ടോ ചെന്നെങ്കിൽ ഇനും ഒരു പേരൻസിക്ക് നയ്യമായ ഒരു വിഷയ മക്കളെ വളർത്തേലി പഠിപ്പാട്ടതില് ഇന്നും ബന്തില്ല ചൊല്ല ഒരു ജാഗ്രതയെ ഒരു സന്ദേശം തന്നത് റഹ്മാന റഹാന വി കെ മാഡം നന്ദി ഇന്നങ്ങളോ എ കെ കൊക്കില സാർ ഇയാള്
8: അസ്സലാമു അലൈക്കും എൻ്റെ അടുക്കിയിരുന്ന അനന്താടി സാർ ചെല്ലേണ്ടതെല്ലാം ചെല്ലി പിന്നെ ബാക്കിൻ്റെ ആരും ചെല്ലേ ഞാൻ ജസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് വരാത്ത ഒരു നാല് വിഷയം മാത്രമേ ചെല്ലേ ഒന്നാമത്തെ ഞങ്ങൾ പഠിപ്പെന്ന് ചെല്ലിയെങ്കിൽ സാലൻ്റെ പഠിപ്പ് സാധാരണ എല്ലാവർക്കും കിട്ടുന്നു സാലൻ്റെ പഠിപ്പിന് ഒരു ലിമിറ്റുണ്ട് അത് എന്തിൻ്റെന്ന് ചെല്ലിയെങ്കിൽ പഠിക്കണു ഔത്തുലി നോക്കുന്നവരി സാലലി നല്ല ഫസ്റ്റ് പറഞ്ഞു റാങ്ക് കിട്ടണു ഉദ്യോഗ ജോബ് കിട്ടണു ഇതൊരു ഗുരു എല്ലാവർക്കും ഇരിക്കുന്നു ആ ലെവലിൽ എല്ലാവരും പഠിപ്പിക്കുന്നവർ ബട്ട് സാലൻ്റെ പുറത്തുള്ള സുമാറ് വിഷയമുണ്ട് അതിനെ ഞങ്ങൾ എങ്ങനെ പഠിപ്പിക്കാന്നുള്ള വിഷയത്തിൽ മാത്രം ഞാൻ ഇരിക്കുന്നത് ആരെ ഒത്തുകൊടുക്കുക ഒന്നു എൻ്റെ അനുഭവം എന്തെന്ന് ചെല്ലിയെങ്കിൽ എൻ്റെ ബാപ്പ അടക്കി ഒരിച്ചവനുണ്ടായി ഒരു 60-70 അടക്കി ഒരിച്ചിന് ഞാൻ റജയിൽ എൻ്റെ ബാപ്പൻ്റെ ഒക്കത്തെ പോയോണ്ടേ ഭട്ടമാരോടൊക്കെ മാത്രം ഒരു 4 ഭട്ടമാരുള്ളവർ അവിടെ മാത്രം എൻ്റെ ബാപ്പ അടക്കി ഒരുക്കുന്നത് ആണിൽ ഇടീ പണിയുണ്ടേ അവിടെ അപ്പം ഈ ഭട്ടമാർ ഞാനൊരു 10-12 ഒരു ഏതിനെ ക്ലാസ്സത്തോളം പോയോണ്ടേ ബാപ്പൻ്റെ ഒക്കത്തെ അപ്പം എൻ്റെതേ ക്ലാസ്സിൽ അപ്പം എല്ലാവരും ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നത് ഭട്ടമാരുടെ മക്കളും എല്ലാവരുടെ മക്കളും ഒരേ സ്കൂൾ പഠിക്കുന്നത് അപ്പം സമസ്യ എന്തിനു ചെന്നെങ്കിൽ എൻ്റെ ബാപ്പ അടക്കി ഒരുക്കുമ്പോൾ ഭട്ടൻ്റെ മോമ വിളിക്കുന്നത് ഓ മൊമ്മതേ ഈ ബരോടുകയൻ ചെല്ലുന്ന സാധാരണ അയാളെ ആ ചെക്കൻ്റെ അബ്ബ വിളിക്കുന്നു അയാളേക്ക് പോന്നു ബട്ട് എനിക്ക് ഭാര്യ നൊമ്പലായുണ്ടേ അങ്ങനെ ബഹുശ ചെല്ലി ഞങ്ങൾ എങ്ങനെ പഠിപ്പിച്ചിനാന്നിട്ട് ഞാൻ ചെല്ലുന്നത് അവൻ്റെ അബ്ബ ഉണ്ടല്ലേ ആ കിടാവിൻ്റെ അബ്ബ എൻ്റെ അബ്ബനെ ഈ ഇന്നേ ചെല്ലുന്നു അവൻ്റെ ഉമ്മയും ചെല്ലുന്ന ഈ ഇന്നേ ആ കിടവ് പഠിച്ചിനത് ഈ ഇന്നേ ചെല്ലിയെങ്കിൽ ആ ഈ എൻ്റെ അബ്ബക്ക് 60 ആ കിടവ് അങ്ങനെ വിളിക്കുമ്പോൾ മോനെ അങ്ങനെ നിന്നു സോ ഈ സൊസൈറ്റിയിൽ എൻ്റെ മോൻ എങ്ങനെ ഇരിക്കണു
9: ഞാനിരിക്കുന്നത് ഇത് ഞങ്ങൾ ചെലുത്തി കൊടുക്കണം, ഞങ്ങളെ ഔത്തിൽ ഞങ്ങൾ ചെലുത്തി കൊടുക്കണം. ഇപ്പോൾ ഞങ്ങളുടെ പ്രധാനിയുണ്ട്, അവൻ അവനൊന്നും ഞങ്ങൾ ചെല്ലുന്ന മക്കൾ ധാരാളം ഉണ്ട്. എൻ്റെ ഔത്തിൽ എൻ്റെ ഏ മക്കൾ ചെല്ലുന്നില്ല, ഇത് എണക്ക നൊമ്പലായി. സോ ഇത് ഇങ്ങനത്തെ ഞങ്ങൾ യു ടി കാർഡ് അറിയാൻ അയാളാണ്, നരേന്ദ്രമോദി ആയെങ്കിൽ അവനാണ്, ഇങ്ങനത്തെ എല്ലാം ഉണ്ടല്ലേ. ഞങ്ങൾ യോഗീഷ് ഭട്ടായെങ്കിൽ അവനാണ്, എന്നടുത്തായെങ്കിൽ അയാളാണ്, മുസ്ലിമായെങ്കിൽ. ഈ വ്യത്യാസത്തിനെ ഞങ്ങളെ പുള്ളോക്ക് ചെറിയെന്ന് പിന്നെ പഠിപ്പിക്കണം. സെക്കൻഡ്, സൊസൈറ്റിയിൽ ഞങ്ങൾ എന്നോട് തന്നെ മുണ്ടും വെക്കും, ഇത് മുസ്ലിമേത്ര ഹിന്ദു സഹോദരന്മാരെ ബാക്കി ഞങ്ങൾ എങ്ങനെ മുണ്ടുന്ന കാഫിർ എന്ന് മുണ്ടുന്നമ്മ, അതേ പദത്തിന് എൻ്റെ മക്കയും വളക്കിയാക്കുന്നവർ. ഞങ്ങൾ മുന്നാന്ന് ഇത് മെരവണിക്ക് പോയി, ഗണേശോത്സവം മെരവണിക്ക് പോയി, ഞങ്ങൾ ഔത്തിൽ പെണ്ണുങ്ങ അല്ലെങ്കിൽ എങ്ങനെ റിയാക്ഷൻ ആക്കുന്നരി, അവിടെ ബാൻഡ് കുട്ടിയോണ്ട് പോകുന്നരി, ബുബ്ബ ഇരിക്കുന്ന, ഡി ജെ ഇരിക്കുന്ന, ഡി ജെ കുറച്ച് കൊറോടി ആയെങ്കിൽ ഡാൻസ് ഇരിക്കുന്ന, എല്ലാം ഇരിക്കുന്നത് ഞങ്ങൾ ഔത്തിൽ അതിനെ ഏലയ്ക്ക് എങ്ങനെ റിയാക്ഷൻ ഉണ്ട്. അവർക്ക് പോ ഞങ്ങൾ ഇരിക്കുന്നില്ല സാധാരണ, ആ റിയാക്ഷനാണ് ഞങ്ങൾ മക്ക അതിനെ പഠിക്കുന്നത്. നിങ്ങൾ അതിനെ നല്ലതെന്ന് ഞങ്ങൾ ഖുറാൻ ഞങ്ങൾക്ക് അതേ പഠിപ്പിച്ചതന്നെ. ഞങ്ങൾ ഈ ദേവസ്ഥാനത്തിനെയും പള്ളിനെയും കിട്ടിയനല്ല ഞങ്ങൾ ഒതിച്ചിനെ എന്നിട്ട് ഖുറാൻ ചെന്ന്, എന്നിട്ടെ ആരാധ്യരെ നിന്ദനാക്കേണ്ടെന്നിട്ട് ഖുറാൻ ചെന്ന് ഞങ്ങൾക്ക്. ബട്ട് ഞങ്ങൾക്ക് ആ പാട്ടമേ അറിഞ്ഞിട്ടില്ല. ഞാൻ ചെന്ന് ഞങ്ങളുടെ മക്കൾക്ക് എന്നൊരു സമുദായത്തിൻ്റെ ഒക്കെ എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ എങ്ങനെ റെസ്പെക്റ്റ് ആക്കണം, അവർ ആരാധ്യത്തിനെ ഞങ്ങൾ എങ്ങനെ നോക്കണം, സാധ്യത എങ്ങനെ ഞങ്ങൾ ദേവസ്ഥാനത്തോളത്തോളം കൂട്ടിയോണ്ട് പോകണു, എൻ്റെ മോനെ ഞാൻ കൂട്ടിയോണ്ട് പോയിട്ട് എല്ലാം കാട്ടിക്കൊടുത്തിനെ, ഇതിങ്ങനെ ഞങ്ങൾ റെസ്പെക്റ്റ് ആക്കണം. ചില്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾക്ക് ഈ ടൈപ്പിൻ്റെ ഒരു എഡ്യൂക്കേഷൻ എന്തിക്കിത് അകത്തെ ചെല്ലെങ്കിൽ. ഇപ്പം എല്ലാ മുസ്ലിംസിൻ്റെ മക്ക മുസ്ലിംസ് സ്കൂൾക്ക് പോന്നെ, സോ അവിടെ എന്താ ബാളാഫോള നിന്ന മക്കമേ ഉള്ളേ, അവിടെ ക്യാമ്പസിന് പുറത്ത് വന്നെങ്കിൽ അതേ മക്ക ഇരിക്കുന്നത്. സോ ഈ സമുദായത്തെ മക്കളൊട്ടിക്ക് മിംഗിളായിട്ട് അവർക്ക് റെസ്പെക്ട് കൊടുക്കുന്നു, അവർ ആരാധ്യമാർക്ക് റെസ്പെക്ട് കൊടുക്കുന്നു, അവരുടെ കൾച്ചർക്ക് റെസ്പെക്ട് കൊടുക്കുന്നു. കൾച്ചർ എന്തിനേന്നിട്ട് റെസ്പെക്ട് സാധാരണ ഞങ്ങൾ മക്കൾക്ക് കൊന്തില്ല. ഈ ഹിന്നലയിൽ ഞങ്ങൾ ഔത്തിൽ ഞാൻ ചെന്ന് അബ്ബയും മോനും നല്ല അമ്മയും നല്ല റോൾ മോഡൽ ആവണം. നോൺ മുസ്ലിംസ്ക്ക് സംബന്ധപ്പെട്ടിട്ട് ചൊമ്മ സമസ്യ മുസ്ലിം സമുദായത്തെ മക്കളെ പറ്റി ഉണ്ട്, കംപ്ലൈൻറ്റ് ഉണ്ട്. സോ ഞങ്ങൾ ഔത്തിൽ നല്ല റോൾ മോഡൽ ഉമ്മ അബ്ബായെങ്കിൽ പയക്കത്തിൽ ഞാൻ ചെന്ന് ശബ്ദത്തിൽ പിന്നെ കൾച്ചറിലെ അവർക്ക് ചെലുത്തി കൊടുക്കുന്നതിൽ പക്ഷെ സമാജത്തിക്ക് നല്ല പ്രയോജനമുണ്ട്. ഭവിഷ്യത്തിലും സമാജത്തിൻ്റെ ബഹുത്വത്തെ സമാജത്തിക്ക് വേണമായിട്ട് ഞങ്ങളെ മക്ക നല്ല ആവാരി നൽകി ഞാൻ വിചാരിക്കുന്നത്. അസ്സലാമു അലൈക്കും.
2: അപ്പട്ടമായ മലാമ ഭാഷ നൻ്റെ ഭാഷ, ആ ഭാഷയിലെ ചേലി പോലെ മുണ്ടിനെ ഞങ്ങൾ എ കെ കുക്കില റംഗവല്ലി മത്ത് മഗാച്ചോളുടെ ഒരു കവനത്തിൽ കേസ് നിസാർ അഹമ്മദ് ചൊള്ളു. അപ്പ യാക്കെ പിടിച്ചുത്താറേ ഇവർ ഹീഗെ ദിനാ ചക്ര ബന്ധ മകനെ, അത് നമകെ സല്ല, അവർ കാഫിറു. അത് ഞാൻ വന്ന വിഷയത്തിൽ ഇത് എൻ്റെ എന്ത് എ കെ കുക്കിലാക്കിയോ, ഞാൻ എൻ്റെ ഔത്തും കൂടെ എൻ്റെ മൂന്ന് മക്കൾക്കും വേറെ വേറെ സംസ്ഥക്ക് ഞാൻ പഠിപ്പാട്ടിന് അല്ലെ, ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, എല്ലാം ഉണ്ട്. നൻ്റെ പോലെ ബഹുസംസ്കൃതിനെ മക്ക പഠിക്കൊണ്ട് ചെന്നു, ഇത് വളരെ അകത്യമായ ഒരു വിഷയം. പഠിപ്പിച്ചെന്നെങ്കിൽ എല്ലാം പഠിപ്പായിട്ട് രണ്ട് ബകയിൽ പഠിപ്പുണ്ട്. ഒന്ന് കട്ടിലിൽ നിന്ന് തൊട്ടിലിൽ നിന്ന് കട്ടിൽ വരെ, പിന്നൊന്ന് നമുക്ക് എല്ലാം പഠിക്കുന്ന സ്കൂളിൽ പഠിച്ച പഠിപ്പ് നല്ല വിഷയങ്ങൾ ചർച്ചയാക്കിയത് അറി ഞങ്ങളെ ഞങ്ങളോ എ കെ കൊക്കില്ല സർ, നന്ദി. ഇനിയിപ്പോൾ റഹ്മത്ത് മൻസൂർ ഇതര ബകിൽ.
10: ഞങ്ങൾക്ക് ഇന്നത്തെ മെയിൻ ഞങ്ങൾ കേന്ദ്രീയ വിഷയത്തിക്കറ് മക്കളെ വിദ്യാഭ്യാസത്തിൽ ഉമ്മ അബ്ബറ ജവാബ്ദാരി. അപ്പം നാനൊരു സരളമായിട്ട് ചെല്ലെങ്കിൽ ഇണ്ട് സുമാർ വിഷയത്തിലൂടെ ഞങ്ങൾ സഹോദരി സഹോദരന്മാരെല്ലാം അണിസിക്കല്ല ബന്ത്. ഒരു സരളായിട്ട് ചെല്ലെങ്കിൽ ഒരു മക്കൾക്ക് ഉമ്മ അബ്ബറ ജവാബ്ദാരി ബെല്ലി ഐത്തിക്കറ് സ്കൂളിലെ ജവാബ്ദാരിയെ കണ്ടി. ഒരു അഞ്ചു വർഷം ഇപ്പം മക്ക സ്കൂളിൽ പോകുമ്പത്തു അപ്പ ഔത്രമേ ഒരു ശിഷ്ടാചാരല്ല ഒരു ബേസിക് ശിഷ്ടാചാരല്ല പഠിപ്പാട്ടിട്ട് മക്കളോ ഒരു സ്കൂളിൽ നാങ്ങ ദാക്കലാക്കിയ പിന്നെ ഒരു ആ മക്കളെ പെരവൽ ഉമ്മ അബ്ബ ഇക്കരതൈത്തിക്കറിയാറ് മെയിൻ ഒരു ഇതൊക്കൊരു മെയിൻ എന്തരാക്കും ചെന്നാൽ ഉമ്മ അബ്ബകും ഉമ്മകും മെയിൻ അബ്ബ വേണമെങ്കിൽ നാൻ ചിലരത്തിൽ പുറത്തെല്ലാം പോയി പുറത്തെ ജവാബ്ദാരി എല്ലിക്കറി അബ്ബകും ഒരു ഉമ്മകും ആ ടീച്ചറെ കോണ്ടാക്ട് നിരന്തരം എത്തിക്കണം മക്കളെ പഠിപ്പാറ ടീച്ചറൊരു കോണ്ടാക്ട് എത്തിക്കണം സാധ്യ ഉണ്ടെങ്കിൽ പി ടി എ മെമ്പേഴ്സ് ആവക്കും അവകാശം എടുക്കണം അതിൽ ഞങ്ങൾ ഒരു അവകാശം പി ടി എ സദസ്യ ആയെങ്കിൽ ഒരു ഉമ്മ ചൊമ്മ സ്കൂളിലോ എങ്ങനെ നടക്കരു ഞങ്ങളെ മക്കൾക്ക് എന്തൊരു ആവശ്യകത ഉണ്ട് ഇതെല്ലാം പൽക്ക വരെയും ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടരു ചെന്ത് നണ്ടൊരു അഭിപ്രായം അതേപോലെ മേ ഞങ്ങൾ മക്കൾക്ക് ഇപ്പം കുക്കില സെർച്ചെന്ന പോലെ മക്കൾക്ക് ഞങ്ങൾ ബാരിയറോ മക്ക ചൊമ്മ ഇത് ഏകവചന യൂസ് ആക്കറോ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് ഞങ്ങൾ ഔത്തുള്ളു അവളു ഉണ്ട് ഞങ്ങൾ ഉമ്മാബമ്മയെ ചെല്ലോ അവളു അവള അവളിങ്ങനെ അവൾ അങ്ങനെ മാണ്ടോ ഒരു ഏകവചനത്തിൽ ടീച്ചർമാരെ ഞങ്ങൾ ടീച്ചാക്കുമ്പോൾ അത് ഉമ്മ മക്കൾക്ക് ടീച്ചർ അങ്ങോട്ടും ഗൗരവ പണ്ടില്ലേ. അപ്പൊ ഉമ്മ അപ്പമാർ മെയിൻ ഒരു നെൻപ് വയ്ക്കണു, ടീച്ചേഴ്സും റെസ്പെക്ട് വയ്ക്കണു, പിന്നെ പഠിക്കുന്ന സംസ്ഥരോ സ്കൂൾ റബിസ്റ്റേരിൽ എന്തെങ്കിലും സമസ്യ ഇന്നെങ്കിലും മക്കളെ എതിർകതിര കൊമ്പരാമാർ അങ്ങോട്ടും അങ്ങോട്ട് ടീച്ചേഴ്സും സംസ്ഥരും ഗൗരവ വെച്ചിട്ട് ടീച്ചേഴ്സും അങ്ങോട്ടും മക്കളെ ബാക്സ് ബാക്കിൽ അതിരോ പരിഹരിച്ചോ ആ സമസ്യരോ പ്രയത്നം ആക്കണം. അതേപോലെ മേ ഉമ്മാബർ ഇന്നൊരു മെയിൻ റോൾ എന്താ ഇണ്ട് ഞങ്ങളെ നാളെ പോലെ അല്ല, ഞങ്ങളോ മക്കളോ ഞങ്ങളെ മക്കൾ ഇവ വലിയ ചെറിയക്കുമ്പോത്തും ഞങ്ങൾ ബൽത്തിയ പോലെ അല്ല ഇണ്ടത്തെ മക്കളെ ഉമ്മാബ ബൽത്ത് വെച്ചെങ്കിൽ അത് വലിയ ഒരു സാഹസം ചെല്ല ഒരു വലിയ സവാലായി. അതിന് മെയിൻ കാരണം എന്താ വെച്ചെങ്കിൽ മെയിൻ ഞങ്ങളെല്ലാവരും കയ്യിലുള്ള ഒരു മൊബൈൽ എത്തിക്കർ. അപ്പൊ ഈ മൊബൈൽ ഇണ്ടത്തെ എല്ലാ മക്കും നിങ്ങൾ മൊബൈൽ കൊടുത്തേ ബറി നല്ല മക്ക. ആ മൊബൈൽ ഇല്ലാണ്ട അങ്ങ് ബോറാവുറോ അങ്ങ് പഠിക്കോ വേണ്ട ഇങ്ങനെ ചമ്മസ ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഈ ഇതിരോ ഞങ്ങ ഈ മൊബൈൽ ഞങ്ങൾ ഉമ്മമാരെ എന്തരാക്കറ ഞങ്ങളെ റീൽസിൽ ബുനോണ്ടിക്കറോ ഞങ്ങ അതിൽ ഞങ്ങൾക്ക് എങ്ങനെ ടൈം പോയിരുന്നു പിടിക്കില്ല മക്ക പറമ്പത്തു ഔത്തിൽ പണിയെത്തിക്കില്ല അതിൽ പിന്നെ മക്കളെ മേൽക്ക് അത് റൈഡ്രു ആ അങ്ങനെ അർസത്തെ മക്കളെ മേൽ തീർക്കറു എന്ത് ചെയ്യുന്നെങ്കിൽ മക്ക പറന്തോളം മൊബൈലിൽ ബിസി ആവും ഉമ്മമാർ. അപ്പൊ മക്ക പറമ്പത്തുക എല്ലാം പണിയാക്കിത്ത് ആ മക്കോക്കത്തെ ടൈം കൊടുക്കുന്നത് ഉമ്മമാർ എന്ത് വേണമെങ്കിൽ ഉമ്മ അബ്ബൈൻ്റെ കൊടുക്കറ മക്കൾക്ക് ടൈം കൊടുക്കില്ല എന്തോ ഒരു കോസ്റ്റ്ലി ഐറ്റംസ് വേണമെങ്കിൽ ഒരു ഗിൽറ്റി ഫീലിങ്സിൽ നക്ക ടൈം കൊടുക്കാവില്ല അല്ലേ ചെന്ത് അത് വേറെ വേറെ നമ്മളും പെണ്ണിങ്ങോല്ല ടൈം കൊടുക്കാവില്ല ഒന്ന് ഔത്തർ പണിയിൽ ബിസി കൊറിയാല് ജോബുക്ക് പോണ്ടാറ് അങ്ങനെ മക്കൾക്ക് ദുബാരിയായ ഒരു കൊറി ഇതെല്ലാം മക്കൾക്ക് എടുത്ത് കൊടുക്കറോ ഇത് നമുക്ക് ടൈം കൊടുക്കാവില്ല ചെന്ത് ഇതെല്ലാം ഡ്രോബാക്ക് ആവുമെല്ലാം മറ അതിലെന്തും മക്കൾക്ക് ഫായ്ത പോണ്ടില്ല. അതേപോലെ മക്കളോട്ട് ദച്ചി ചന്തത്തിൽ മക്കളോട് പിർസത്തിൽ അങ്ങും ദച്ചിത്ത് മക്കൾക്ക് പടിപ്പാട്ടിയാറുണ്ടായെങ്ക് അതേപോലെ മേ മക്കൾക്ക് ഒരു എക്സാം വന്ന സ്ഥലത്ത് ഇടീ ഉമ്മമാരെല്ലാം ഒരു നമുക്ക് അങ്ക എക്സാം വന്ന പോലെ ഭയങ്കര ഒരു ടെൻഷനിലിക്കറു ആ എക്സാം തീരാമാർ അങ്ങ ആരും മുഖം നോക്കില്ല എന്തും ആവില്ല എന്തും ആക്കോക്കാവില്ല അങ്ങനെ ഒരു വലിയ യന്ത്രമാ ഒരു വലിയ എക്സാം തെച്ച വല്ലാക്കറാറ് അത്തരം അങ്ങ ഒരു ഡിപ്രഷനിൽ ഉമ്മമാരും പുലരാറ് അത് മക്കൾക്കും അതിര പ്രഭാവം ഉണ്ട് ഇത് എക്സാം ചെയ്യുന്നഭാവം ഇത് എന്ത്. അപ്പൊ ഈ ഇത് ഇത് ഇങ്ങനത്തെ ടൈമില് ഉമ്മാപ്പം ശാന്തായിട്ട് ആ മക്കൾക്ക് ഒരു ബ്രേക്കും കൊടുത്തിട്ടു അങ്ങ് അങ്ങനെ മുട്ട ദച്ചിട്ട് പടിപാട്ടിയോ നല്ലെണ്ണ മുത്തലു മക്കളെ എതിർക്കും പോകും ആവും. അതേപോലെ മാർക്സുക്കും ചമ്മ ഇമ്പോർട്ടൻസ് കൊടുക്കാമാറും മക്ക പഠിക്കിറാറാ എങ്ങനെ പഠിക്കുന്നതിൽ എങ്ങനെ ഉള്ളാറ് അത് മാത്രം അങ്ങനെ പഠിക്കിറോ അങ്ങനെ അങ്ങ് എത്ര എബിലിറ്റി ഉണ്ടോ അത്ര മാത്രം കൊടുക്കണു അങ്ങനോ സ്കൂൾ ചൂസ് ഇപ്പൊ തെല്ലിയ വലിയ മക്കൾക്ക് ഹൈസ്കൂൾ കോളേജിക്ക് പോകണോ ഇല്ലേ ഹൈസ്കൂൾ ചേഞ്ച് ആക്കണോ അവർ അപ്പ അത് ഉമ്മമാർ ഐത്തിക്ക് അതിരോ ചൂസ് ആക്കണം മക്കൾക്ക് അത് ഇവിടെ തീരാ ഞങ്ങളെ ഫ്രണ്ട്സ് പോണ്ടാരു ഞങ്ങൾ അവിടെ പോണാണ് അങ്ങ് അങ്ങനെ കോഴ്സുറോ അങ്ങനെ മേൽക്ക് കൊടുക്കണം അങ്ങനെ അങ്ങനോ ഇത് വിടണം. അപ്പൊ ഞങ്ങൾ ഇത് കുറേ മുന്നോട്ട് ഒന്ന് കേട്ട ഞങ്ങൾ ഒരു ചേർക്ക അവനുക്ക് മെഡിക്കൽ പഠിക്കോക്ക് ഇഷ്ടമില്ല അത് ഉമ്മ അബ്ബ മെഡിക്കൽക്ക് ഇട്ട് താമത്തെ അവനുക്ക് എഴുതി വെച്ച് ആത്മഹത്യയാക്കി സൂസൈഡ് ആക്കിയത് ഞങ്ങൾ ഇത് കുറേ ടൈം മുന്നാൾ ഞങ്ങൾ കേട്ട അവർ പേപ്പറിൽ വന്ന് തിന്ന് അപ്പൊ ഞങ്ങൾ ഒരു ഹേരിക്ക് അപ്പുറത്തെ ഉത്തര മക്കൾ രണ്ട് എലോല മക്കളെ ഡോക്ടർ പഠിച്ചോണ്ടുള്ള ഞങ്ങൾ അപ്പുറത്തെ ഉത്തര മക്കളെ എഞ്ചിനീയർ ആക്കിയോണ്ടുള്ള ചെന്ത് ഞങ്ങൾ അതുക്ക് ഞങ്ങൾ നോക്കാമറി ഞങ്ങളെ മക്കൾക്ക് ഏതിൽ ഇഷ്ടമുണ്ടോ അതിരോ അങ്ങ് പഠിക്കും പോലത്തോ ഞങ്ങൾ ഇപ്പൊ ഒരു സഹോദരർ ചെന്ന പോലെ എല്ലാത്തിലും നല്ലോ നല്ല എങ്കിൽ അത് ബിസിനസ് മാൻ ആവട്ടെ അത് എന്തും അക്കരെങ്കിൽ അത് നല്ല ഒരു ആവും പോലെ ഞങ്ങൾ മക്കളോ ഇതാക്കണം. പിന്നെ ഞാനൊരു സരളയത്ത് ചെന്നരയത് അസല ഇത് അവകാശം തന്നത് അസ്സലാം വലൈക്കും വരമ.
2: വിശേഷമായിട്ട് ഉമ്മമാർ ഇപ്പൊ ഞങ്ങൾ പഴയ കാലത്ത് ഉമ്മമാർ എക്സാം ചൊല്ലൊക്കെ പഠിക്കുന്നത് പക്ഷെ ആ എക്സാം ചൊല്ലു മക്ക ബന്ത് ഔത്ത് ചൊല്ലാറ് എക്സാം ചെന്നിട്ട് ഉമ്മ അത് വലിയൊരു വിശേഷം കൊടുത്തു എക്സാം ചെന്നെങ്കിൽ പൂർത്തിയായിട്ട് റിസർവ് ആക്കിയിട്ട് വിട്ടു മക്കളെ ആത്തരവ് ഇക്കാതെ അങ്ങക്ക് അങ്ങളങ്ങളെ ഒരു ആയിക്കാക്കുക ഒരു അവകാശ കൊടുക്ക ഭാര്യ അകത്തുകൊണ്ട് ചെന്നതിരെ ഇപ്പോൾ ഞങ്ങൾക്ക് അതിരെ ചെന്ന് തന്നോ റഹ്മത്ത് മൻസൂർ മാമക്ക് നന്ദി. ഇനി ഹുസൈൻ കാട്ടിപ്പള്ള സാർ ഇതിനെ ബഗിൽ
11: സുറുക്കു പലക്കപരോ താക്കത്ത് നക്ക് തെല്ല് കൊറുണ്ട് എന്താ അനാരോഗ്യത്തെ കാരണം മുന്നത്തെ പോലെ ശബ്ദ ഉച്ചാറ വണ്ടില്ലേ ഇത് മക്കളെ പഠിപ്പിലു ഔത്തര വാതാവരണ പ്രഭാവ പേര് നന്നോ അനുഭവത്തെ ആദരപിച്ച് ചില വിശേഷണ്ട് ഔത്തരോ വാതാവരണ ഭാരി മുഖ്യ മക്കളെ പഠിപ്പിലു ഞങ്ങളോ നണ്ടോ മക്ക നാണ് ഒരു പാട്ട് ഫീൽഡ് സാഹിത്യ ഫീൽഡ് ഉള്ള ആള് നണ്ട മക്ക അതേ തെരുള്ളൂ നാ അങ്ങനെ ഇഞ്ചിനാ ഡോക്ടർ ആക്കണോ ബി എച്ച് ആ ഇങ്ങനെ നണ്ട പേരോ ഊലെ വന്നാറ് എന്ത് ചെന്നെയും കേക്കില്ല നന്ദമോണു മാധ്യമ ഇതിലെ വന്ന എല്ലാം കൊന്തുണ്ട് എ കെ കുക്കിലോ എല്ലാം അവൻ ആ ഫീൽഡിൽ പേരാക്കുക നല്ല ഇൻകമോ ആക്കിയോണ്ടുള്ള വലിയ പഠിപ്പെന്ത് പഠിച്ചില്ലെങ്കിൽ അവൻ അതിൽ കിളാം നണ്ടോ എലോണ്ട മക്ക നണ്ടോ എലോണ്ട അവത്ത് ഓരോ ദീനീ വാത്താവരണം ധാർമ്മിക അഞ്ച് മക്ക ആഫ് ചെയ്ത് എന്നെ ഉമ്മരോ അത്ര ഇത് അഞ്ച് മക്കോ ഇങ്കെല്ലാം കൊന്തിക്കണം എന്നെ മക്കത്താറുകള അഞ്ച് മക്കോ ഈട്ടിപ്പിട്ട് പോയി പഠിക്കോ വലിയ പഠിപ്പ് പഠിക്കോ അങ്ങനെ ഔത്തുലേ പത്ത് പോയി എന്തോ ചൊല്ലുണ്ടോ ഔത്തുകൾക്ക് പോകുമ്പോൾ എന്തോ നക്ക് കൂടെ വണ്ടിയില്ലത് മക്കൊക്കെ ചെറുതിലെ തറപ്പെത്തി എല്ലാ ബൈഹാട്ട് ഇത്ര ചെറിയ മക്കൊക്കെ പോകുമ്പോൾ എല്ലാം നാണു ഓരോക്കെ ഡൗട്ട് വന്ന് അങ്ങോട്ട് കേക്കു അങ്ങനെ ആ നണ്ട് എല്ലോണ്ടോ മക്ക പിന്നോരോ എല്ലുള്ളൂ നണ്ട് അവളു പഠിപ്പില്ല അവൾക്ക് അത് ഏറെ പഠിച്ചിട്ടില്ല മൂന്ന് മക്കളെ ഇഞ്ചിനാക്കണോണ്ട് അവൾ ഹട്ട ചെറുതിലെ മൂന്ന് മക്കളെ ഇഞ്ചിനാർസ് ആക്കണോണ്ട് മൂന്ന് മക്കളെ ഇഞ്ചിനാരാക്കാത് ഇപ്പൊ ഗൾഫിൽ നല്ല നയിച്ചോണ്ടുള്ളത് ഞങ്ങളോ ഞങ്ങളെ കുടുംബത്തിൽ ഉമ്മറോ മക്കളെ പുല്ലിമാറിൽ പൂണഞ്ചി ഇഞ്ചിനാർമാറുള്ളത് എല്ലാം കോമ്പറ്റീഷൻ പോലെ എല്ലോണുക്കു എല്ലാം ഒരുത്തരൊത്തും അതിൽ പൂണഞ്ചി ടീച്ചർമാറുള്ളത് ഇങ്ങനെ പഠിപ്പിലു ഔത്തരോ ഇത് ഭാരി മുഖ്യ ഇപ്പൊ നോക്കൂ പിക്ചർ ആക്ടറെ മക്ക യാറായിട്ട് പിക്ചർ ആക്ടറെ ഉള്ളു എല്ലാം ഞങ്ങളെ കാട്ടിപ്പലത്തെ ഹദീബുണ്ട് അയാളെ മക്കളെല്ലാം വസ്തത് മാറേ അത് മക്കളോ ഉമ്മാപ്പറോ ഇത് ഭാര്യ മുഖ്യ അതേപോലെ മക്ക പണ്ട് ഏ കെ കുക്കിലെന്ത് ഞങ്ങ സഹോദര സമുദായത്തിലെ അവണു ഓണു ചെല്ലാം നണ്ടോ ഔത്തുലു ആ ഇതില്ല നാണും അയലുണ്ടോ ഞാൻ മുന്നോട്ട് അതേ ഉള്ളു നണ്ട മക്കോ അതേപോലെ വൽക്കവര് അയല് ഈയലുണ്ട് അത് ഞങ്ങ ഔത്തുലു നെയ്ത്തിക്ക ഗുണമുട്ട ഭാര്യ മുഖ്യ ഇപ്പം എന്തായാലും എല്ലാം കമേർഷ്യൽ നണ്ട മോണ് ഇഞ്ചിനീയർ എത്ര ലാഭം വരും ഡോക്ടർ എത്ര ലാഭം വരും കണക്കൂട്ടും ഞങ്ങൾ കാസിലെ കണക്കൂട്ടും അത് പോണു ആ കാസുറ പിരാന്ത് ഞങ്ങളെ മനസ്സിര പോണു അപ്പം ഞങ്ങൾ നെയ്ത്തിക്ക ഗുണമട്ടം നല്ലവും പഠിപ്പ് എത്രയും വലിയ പഠിപ്പ് പഠിച്ചെങ്കിലും നെയ്ത്തിക്ക ഗുണമട്ടം നല്ലല്ലേ ആ പഠിപ്പ് ബലമേയില്ല ഒരു ഡോക്ടർ ആയിരുന്നു നിങ്ങൾക്ക് കുറേ വർഷം മുന്നോട്ട് ഒരുത്തരെ പെഞ്ഞേരമേ കൊന്നോ ഓതിരാ പേപ്പറിലല്ല ഈ ഇപ്പം റദാ കണ്ണാത്താടിയത് എല്ലാ പഠിപ്പ് കൂലി എല്ലാ ഇതിലും വേണം ഞങ്ങളാൽമാർ കൂലി ആക്കുന്നതിൽ വേണം പ്ലംബിംഗിൽ വേണം ഇപ്പം നോക്കണം ഞങ്ങൾക്ക് ഒരു ഇലക്ട്രീഷ്യൻ കിട്ടണം എത്ര കഷ്ടം കിട്ടണമേ ഇല്ല ഒരു പ്ലംബർ കിട്ടേ കിട്ടണമേ ഇല്ല ആ തെറപ്പേത്തി കൊടുക്കുന്നത് ഔത്തുള്ള ഭാരി നല്ല ഇത് ഞങ്ങൾ മക്കളെ ഞങ്ങൾ ആ മക്കോ മാതിരിയായിട്ട് മക്കോ ഞങ്ങളെ പിള്ളേ പണ്ട ചെന്ന പലക്കാതിപ്പാട്ട്
2: വലിയ വലിയ ആശയവെക്കണ്ട തെറപ്പേത്തി കൊടുക്കൊരു ഞങ്ങൾ എന്തിനായിരമാ അതേമേ ഞങ്ങളെ മക്ക ആവണം ചൊല്ല കിണവും വേണ്ട അങ്ക് ഏത് ആസക്തി ഉണ്ടോ അത് അങ്ങനെ വിടാൻ ചൊന്നുള്ള സന്ദേശം നന്ദി ഹുസൈൻ കാട്ടിപ്പള്ള സർ ഇനി

0: മക്കളുടെ വിഷയത്ത് പറയുമ്പോൾ ഇത് ഇന്നത്തെ ചാലഞ്ച് രാമത് മൻസൂർ സാഹിബ് ചെന്നപ്പല്ല ഇപ്പത്തെ പേരൻസ്മാർക്ക് മക്കളോ ബെളവണിക്കര ബില ചാലഞ്ച് ആയി തീക്കരുത് ചുമ കഷ്ട വന്നിട്ടുള്ളാറ് എല്ലാ പേരൻസ്മാർ എന്തെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പടിപാട്ടും എങ്ങനെ പടിപാട്ടും ചെന്നേ ഒരു വില ചാലഞ്ച് ആയി തീക്കരുത് കുറെ ഉമ്മമാർ ഇങ്ങനത്തെ ഒരു ഡിസ്കഷൻ ഔത്തു ചർച്ച ചെയ്യണ്ടിക്കരുത് മാമി മർമോലാവട്ടെ ഉമ്മ മക്കാവട്ടെ ചർച്ച എന്തോ ഈ മൊബൈൽ എങ്ങനെ നിൽക്കുവാട്ടോ മൊബൈൽ റേമേ ഗവൺമെന്റ് ബാൻ ആക്കി നല്ലിന്ത് അങ്ങനത്തെ ഒരു ചർച്ച ആയോണ്ടുണ്ട് ഇപ്പം ഔത്തു അപ്പൊ അതൊക്കെ സൊല്യൂഷൻ ഇല്ല പിന്നെ കുറേ ഫാമിലീസിൽ എന്താ അവർ ചെന്നീ പൽക്ക് വരുന്നത് ഭാരി കൊരടിയർ കമ്മ്യൂണിക്കേഷൻ ഇല്ല എല്ലാവരും മൊബൈൽ റൂൾ കഴിക്കുറോ അപ്പൊ ആ സന്ദർഭത്തിൽ നാ ഒരു സജഷൻ കൊടുക്കുക എന്ത് ചെന്നിട്ടായെങ്കിൽ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ നണ്ടുമ്മ ഇരിയ വർഷത്തെ ഗ്യാപ്പ് ഈ ഇരിയ വർഷം മുന്നേ ഞങ്ങളെ ഉമ്മമാരെങ്ങനെ ബൽത്തിരാറ് ആ കഷ്ടത്തെ വിഷയത്തിൽ നിങ്ങൾ മക്കളുടെ പൽക്ക് വരുമോ സോ മക്ക ഇവിടെ ഓൾറെഡി ചർച്ച ചെയ്ത് എന്താ വെച്ചാൽ ഒബ്സർവേഷനിൽ മക്ക പഠിക്കുന്നത് സോ അതും നിങ്ങൾ മക്കൾക്ക് തരിപാട്ടോ ഒബ്സർവേഷനിൽ മക്ക പഠിക്കും പല സോ ഏജ് ഗ്യാപ്പ് ജനറേഷൻ വൈസ് ചേഞ്ച് ഉണ്ട് ഇപ്പൊ പുതിയ നമ്മുടെ ഒരു പേര് ബന്ധർ ആൽഫ കിഡ്സൂല ജൻസി കിഡ്സൂല ഇനത്തെ പണ്ട് ജനറേഷനുകൾ ഓരോ പേര് വന്നോണ്ട് പിന്നെ ഇപ്പൊ എ ഐ യുഗ അഞ്ചൽറ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗ എന്തും മക്കൾക്ക് ഈ ബ്രെയിൻ യൂസ് ആക്കും പോലെ ഇല്ല എല്ലാം കയ്യിൽ ഹാൻഡ് റിട്ടൺ നിങ്ങളെ കയ്യിൽ മൊബൈലുണ്ട് നിങ്ങൾ ടപ്പ ഒരു മെസ്സേജ് അത് ഇടോറു അത് ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് എല്ലാം തണ്ടിപ്പ സോ മക്കളുടെ ബ്രെയിൻ വർക്കാക്കുക എന്തോ അവകാശം കൊടുത്തില്ല പക്ഷെ അതിൽ കുറേ അഡ്വാൻറ്റേജ് ഇക്കു അതിൽ ഡിസഡ്വാൻറ്റേജ് കുറേ ഇക്കു അപ്പൊ ഈ വിഷയത്തിൽ ഞങ്ങൾ ഉമ്മ അബ്ബ ഇപ്പൊ ഞങ്ങൾ ഉമ്മ അയങ്ങ അബ്ബായങ്ങ അൺഎഡ്യൂക്കേറ്റഡ് ആയെങ്കും നിങ്ങളെ കയ്യിൽ മൊബൈലുണ്ട് സോ അത്ര ചെന്തായി നിങ്ങൾക്ക് മക്കൾക്ക് തരബെത്തി കൊടുക്കുക അവരു സോ എത്ര റീൽസ് ആവട്ടെ എത്ര എന്തെങ്കിലും ഷോർട്സ് ആവട്ടെ എന്തെല്ലാം നിങ്ങൾക്ക് തരബെത്തി കിട്ടാതെ നിങ്ങൾ മക്കൾക്ക് തരിപാട്ടുണ്ട് സോ യാറ യാറ മക്കളെ വാതാവരണത്തിൽ സമാജത്തിൽ അതേപോലെ ഇവിടെ ഡിസ്കഷൻ ബന്ത് ഓരോ ഉമ്മ ആവട്ടെ അബ്ബ ആവട്ടെ മക്കൾ കാല് എയിം കൊടുക്കുറോ നീ ഡോക്ടർ ആവുന്നു ഇഞ്ചിനീയർ ആവുന്നു നീ നല്ല പൈസ ആക്കും ചെന്ത് കാസാക്കും ചെന്ത് മാത്രം മക്കൾക്ക് പടിപാട്ടുക തീരാ ഞങ്ങൾ എത്രയും വലിയ പോസ്റ്റിൽ ഇന്നെങ്കും മക്ക എപ്പും കാസാക്കുന്നു ചെന്ത് ഞങ്ങൾ എപ്പും മക്ക പടിപാട്ടുക തീരാ കാസ് റൊട്ടിക്ക് ഇൻസാനിയത്ത് ബൈക്കോകും അതേപോലെ സമാജത്തിലാണ് ഒരു ഉദാഹരണം ആവും ചെന്ത് മക്കൾക്ക് ഞങ്ങൾ തെരപാട്ടി കൊടുക്കുന്നു ഇത്തരം ചെന്ത് നല്ല പൽക്ക തനിക്ക് വാട്ടർ വാഹദ്വാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ
1: ചർച്ചയിലെ ഭാഗവിശ്വ മെറബാനു മാമുക നന്ദി
2: ശ്രോത്രങ്ങളെ ഇത്തരത്തോൽ മേൽത്തനെ ബാരി എൽത്തുകാർ കലാവിധമാരു കൂട്ട ദേർലക്കട്ടെ ഉള്ളാല താലൂക്കു ഇതര തരഫുലു നടന്നു മക്കളെ പഠിപ്പുലു ഉമ്മ അബ്ബറെ ജവാബ്ദാരി ഈ ഒരു ചർച്ചാഗോഷ്ഠി കാര്യക്രമ പ്രസാരയിത് ഈ ചർച്ചാഗോഷ്ഠിയിലും ഭാഗവഹിച്ചങ്ങ് കനീസ ഫാത്തിമ ഷമീമ കുത്ത റൈഹാന വി കെ സച്ചേരിപ്പേട്ടെ റഹ്മത്ത് മൻസൂർ ഒമേര ബാനു സംഷുദ്ദീൻ മടിക്കേരി അബ്ദുൾ റഹ്മാൻ കുത്തത്തൂറു അബ്ദുൾ റസാ കനന്താടി എ കെ കുക്കില ഹുസൈൻ കാട്ടിപ്പള്ള ഇത് ഇണ്ടത്തെ മൈക്കാൽ പൽക്ക കാര്യക്രമം കേട്ടോണ്ടിക്കൊരു ഇത് റേഡിയോ സാറും ഗുൺ 07.8 FM രംഗ് രംഗ് ജീവനാർ

നിഖിൽ കേനുന്ദുള്ള റേഡിയോ സാരംഗ് 107.8 FM. ഇന്നത്തെ തുള്ളു കാര്യക്രമകു നിഖിലക് മാതിരഗില മോക്കിതിഞ്ചി സൊൽമെല്ലു. ഇനിത്തെ ഈ കാര്യക്രമട് കെ.വി. ഷെട്ടി രചന മൽത്തിന സുരേഷ് ജോഡുകല്ലു അർണ നിർദ്ദേശനദ തുളുവരെ ഉടലു ജോഡുകല്ലു മൊക്കുലു നടപ്പാതു കൊർപ്പിന നാടക ഗഗ്ഗര. ഇത്തെ ഗഗ്ഗര തുളുനാടകദ രണ്ടനേ യജ്ഞ.